0: നാം മനുഷ്യരോട് എപ്പോഴും പറയാറുള്ളതാണ്, ഒരുപാട് പൊങ്ങാതട, താഴെ വന്നേ ഉള്ളൂ സമ്മാനം. അല്ലെങ്കിൽ നീ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ നോക്കിക്കാണ്, നീ യാഥാർത്ഥ്യമുള്ള മനുഷ്യനാക് എന്നൊക്കെ പറയാറുള്ളതാണ്. ചിലപ്പോഴൊക്കെ അത് അനിവാര്യവുമാണ്. ചിലരെക്കുറിച്ചൊക്കെ ചിലരൊക്കെ ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അങ്ങനെയൊക്കെ നാം പറഞ്ഞു പോകും. പക്ഷെ ഒരു കാര്യം നാം മറന്നുപോകരുത്, ചിലപ്പോഴൊക്കെ അൺറിയലിസ്റ്റിക് ആകേണ്ടത് അനിവാര്യമാണ്. യാഥാർത്ഥ്യബോധം വെടിയുന്ന ചില ഭ്രാന്തൻ സ്വപ്നങ്ങളുണ്ടല്ലോ, ചില ഭ്രാന്തൻ ചിന്തകൾ, അത് നമ്മെ ചിലയിടത്തൊക്കെ കൊണ്ടെത്തിക്കാറുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ആകെ എടുത്തു നോക്കിയാൽ അവർ ചിലതൊക്കെ ഭ്രാന്തമായി ചിന്തിച്ചതുകൊണ്ടാണ് ചില ഉത്തരങ്ങൾ കിട്ടിയത്. അവർ വല്ലാതെ റിയലിസ്റ്റിക് ആയി പോയിരുന്നെങ്കിൽ അൺറിയലിസ്റ്റിക് ആകുന്നതിലൂടെ നാളെ കിട്ടേണ്ട ചില ഉത്തരങ്ങൾ കിട്ടാതെയായി പോകുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമല്ലേ? താഴേക്ക് വീണതിനെ അതൊരു യാഥാർത്ഥ്യമാണ്, എന്തിനു ഞാൻ മറിച്ച് ചിന്തിക്കണമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടതിന്റെ കാരണമെന്ന് ഒരിക്കലും കണ്ടെത്താനാകുമായിരുന്നില്ല. മുകളിലേക്ക് പോകുന്നതിനെ വീണ്ടും മുകളിലേക്ക് എങ്ങനെ വിടാം, അല്ലെങ്കിൽ താഴേക്ക് മാത്രം വരുമ്പോൾ മുകളിലേക്ക് വിടാനാവില്ലേ എന്ന ചോദ്യം അക്കാലത്ത് ആദ്യം ചോദിച്ചപ്പോൾ അത് അൺറിയലിസ്റ്റിക് ആയിരുന്നിരിക്കാം. പക്ഷേ പിന്നീടത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നാം കാണുന്നില്ലേ? അതുപോലെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അൺറിയലിസ്റ്റിക് ആകേണ്ടതുണ്ട്. അതെല്ലാ മേഖലയിലും, ബിസിനസ്സിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ചില യാഥാർത്ഥ്യങ്ങളുടെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് കടന്നിരുന്നും ചിന്തിക്കുമ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടും. അവിടെ ആ അൺറിയലിസ്റ്റിക് ചിന്തകൾ യാഥാർത്ഥ്യങ്ങളെ തന്നെ പുനർനിർവചിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അങ്ങനെ ആകുന്നതും വട്ടെന്ന് മാത്രം പറഞ്ഞങ്ങ് അപഹസിക്കാനാവില്ല, അതിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: മാറുമെന്നും വി.ഡി. സതീശൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി എം.എ. ബേബി പറഞ്ഞു. കോഴിക്കോട്ട് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്നത് സത്യസന്ധതയാണെന്നും പാർട്ടിയിൽ സംഘടനാപരമായ തിരുത്തലുകൾ വരുത്തണമെന്നും ബേബി നിർദ്ദേശിച്ചു. സംഘടനാ നേതൃതലത്തിൽ പുതിയ തലമുറയെ ഉൾപ്പെടുത്തി പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും എം.എ. ബേബി അറിയിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കാൻ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. P ജയരാജൻ, MB രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. സൂസൻ കോടിയെ വീണ്ടും സംസ്ഥാന സമിതി അംഗമാക്കാനും യുവജന മഹിളാ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ പുതുതായി സംസ്ഥാന സമിതി ക്ഷണിതാക്കളായി ഉൾപ്പെടുത്താനും തീരുമാനിച്ചതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. അടുത്ത മാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നാളെ മുതൽ അടുത്ത മാസം 17 വരെ വിവിധ സേവന ജനകീയ പരിപാടികളാണ് സംഘടിപ്പിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മാസപ്പടി കേസിൽ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവച്ചതിന്റെ സ്മരണാർത്ഥം 1988 ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്ന ഓസോൺ പാളി സൂര്യനിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി കാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും സംഗീതത്തിലൂടെ ശബ്ദം നൽകുകയാണ് ഗാനം ലക്ഷ്യമിടുന്നത്. 15 അതിൽ അധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിലെ 55.4% നിന്ന് ആഗസ്റ്റിൽ ഇത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിന്റെ സർവേയിൽ കണ്ടെത്തി. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം ജില്ലയിലെ നവരാത്രി ഉത്സവ മുന്നൊരുക്കങ്ങൾ മന്ത്രി കെ മുരളീധരൻ വിലയിരുത്തി. ഘോഷയാത്രയുടെയും ഉത്സവത്തിന്റെയും സുഗമമായ നടത്തിപ്പിന് തിരുവനന്തപുരം ജില്ലാ കളക്ടറേയും റൂറൽ SPയെയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 7 വിക്കറ്റിന് ജയിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 160 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 31 പന്ത് ശേഷിക്കെ 163 റൺസ് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. 3-ാം 2020 മത്സരം നാളെയാണ്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27-നാണ് പരമ്പരയിലെ ആദ്യ മത്സരം. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വിജയത്തുടക്കം. ഡൽഹിയിലെ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലപ്പുറം അത്താണിക്കൽ MIC EHSS ടീം ഏകപക്ഷീയമായ 8 ഗോളുകൾക്ക് മണിപ്പൂർ സൈനിക് സ്കൂളിനെ പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് IPSC ടീമുമായി MIC മത്സരിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ തൈക്കോണ്ടോ മത്സരത്തിൽ 119 പോയിന്റോടെ മലപ്പുറം ജേതാക്കളായി. 113 പോയിന്റുമായി കാസർകോട് ജില്ല രണ്ടാം സ്ഥാനവും 81 പോയിന്റുമായി കോഴിക്കോട് മൂന്നാം സ്ഥാനവും നേടി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും തപസ്യ മുൻ അധ്യക്ഷനും ജന്മഭൂമി മുഖ്യ പത്രാധിപരുമായിരുന്ന വി എം കൊറാത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. വി എം കൊറാത്തിന്റെ വസതിയായ ശ്രീഹരിയിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നോവലിസ്റ്റ് പി ആർ നാഥൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാസലഹരികൾക്കെതിരെ ഉയരുന്നതുപോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള തീരത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തുകയായിരുന്ന നൂർ ഇ ബഹർ എന്ന കർണാടക രജിസ്ട്രേഷൻ മത്സ്യബന്ധന ബോട്ട് കാസർകോട്ട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലെ പെട്രോളിംഗ് സംഘം പിടികൂടി. നിയമനടപടി സ്വീകരിച്ച ശേഷം ബോട്ടിന് 2,50,000 രൂപ പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി എം എ ബേബി. സേവാസങ്കൽപ്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: തേച്ചും എനിക്ക് ഉടുപ്പും പാന്റും ഇട്ടോണ്ടേ മദനൻ പോന്നു.
1: തോക്ക് കണ്ട സർക്കാർ ആഫീസിലെ രണ്ട് വല്ല ഉദ്യോഗസ്ഥനാണ് തോന്നു.
0: അലിയരാജന്റെ കടത്തണ്ണെ ചെന്നിരിക്കാനാ പാന്റും ഷൂട്ടും ഒക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് പോയത്.
1: കടത്തണ്ണെ ഇരിക്കുമ്പോ ആരെങ്കിലും എവിടെയെങ്കിലും പോവാനേ ഒന്ന് വിളിക്കും. ബൈക്കിലായാലും കാറിലായാലും വള്ളി പിടിച്ചാൽ കേറും.
0: കാപ്പി കുടിയും ഭക്ഷണവും സ്മാളടിയും ഒക്കെ അതുകൊണ്ട് അങ്ങ് നടക്കും. എത്ര നാളിങ്ങനെ കഴിയും?
1: എടോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഭാവിയെ കുറിച്ച് ഇന്ത്യയൊന്നും ഇല്ല. ഓരോ ദിവസവും എങ്ങനെങ്കിലും കഴിഞ്ഞു പോണം, അത്രയും കാര്യമുള്ളൂ.
0: ലളിത ജോലിക്ക് പോകുന്നത് കൊണ്ട് വീട് പട്ടിണിയില്ലാതെ പഴിയുന്നു. അവള് 10 ദിവസം കടപ്പലായി പോയാൽ എന്തോ ചെയ്യും.
1: ഏതെല്ലാം സ്ഥാപനത്തിൽ അവനെ കൊണ്ട് നിർത്തിയത്? ഒരിടത്ത് പുറത്തിരിക്കത്തില്ലെന്ന്.
0: ശരീരം ഉയർത്താ ഷർട്ട് ചീത്തയാകത്തില്ലയോ?
1: അക്കണക്കിന് അവന്റെ ചേട്ടൻ്റെ ആലോചിച്ച് നോക്കി. ഏത് മണിക്ക് വിളിച്ചാലും പോകും. മഴയെന്നോ വെയിലെന്നോ ഒന്നും അവനൊരു പ്രശ്നവുമില്ല.
0: അയ്യോ മദനൻ ഇളയ കുഞ്ഞല്ലയോ, കുഞ്ചിച്ചു വളർത്തതിന്റെ കുഴപ്പോ?
1: പിന്നെ ഈ നാട്ടിൽ മദനൻ മാത്രമേ ഉള്ളൂ ഇളയ കുഞ്ഞായിട്ട്.
0: പിന്നെ ഒരു ഗുണം മദനെ കൊണ്ടുണ്ട്, അത് പറയാതിരിക്കാനൊക്കത്തിൽ. ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ കൂട്ടിരിപ്പിനവൻ പോവും.
1: ആ അതാകുമ്പോഴേ രോഗി കിടക്കുന്ന കട്ടിന്റെ അപ്പുറത്തെ കട്ടിൽ കയറി കിടന്നാ മതിയല്ല.
0: ജോർജിന്റെ ഫാമിൽ സൂപ്പർവൈസർ ആയിട്ട് പണിക്ക് പോയി. 2 ദിവസം നിന്നു. 3ാമത്തെ ദിവസമേ ആ പണിയും മതിയാക്കി ഇഞ്ഞു പോന്നു. ദാ വന്ന് കിടക്കുന്ന പ്രദീപ് നേതാവ്.
1: എടാ നിനക്കെതിരെ നാട്ടുകാരെല്ലാം കൂടെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പോവാ.
2: ആ കൊടുക്കാൻ പോവാ. എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് ജയിലിടിക്കാവൂ എന്നെ. സൂപ്പർ ഭക്ഷണവും കഴിച്ചിട്ട് സുഖമായിട്ട് അവിടെ കിടന്നൊന്ന് ഉറങ്ങണം.
0: ഞങ്ങള് കൊടുക്കുന്ന പരാതിയിൽ ജയിലിലൊന്നും കിടക്കേണ്ടി വരത്തില്ല, പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. അത്രേ ഉള്ളു.
2: എന്തു അമ്മാവി എന്നെട്ട് കുഴക്കാതെ കാര്യം പറ. എന്തേലും തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം.
0: എടാ ഇന്നലെ ഞങ്ങള് കടയടച്ചിട്ട് പോകുമ്പോ നിന്റെ വീട്ടിൽ വലിയ ബഹളം നടക്കുന്നത് കേട്ടു. അയലത്തുകാരാരേലും ശബ്ദമലിനീകരണം നടത്തിയതിന് കേസ് കൊടുത്താലോ? മെനക്കേടല്ലയോ?
2: ഓ അമ്മാവി അത് കമ്മിറ്റി കൂടിയതാ.
1: ആ ഏറ്റ കമ്മിറ്റി കൂടല. ഇങ്ങനെ 4 ദിവസം കമ്മിറ്റി കൂടിയാലേ അയലത്തുള്ളവരുടെ ചെവി പൊട്ടിപ്പോലോടാ.
0: അയ്യോ ബഹളം കേട്ടപ്പോ അടി ഉടനെ നടക്കുമെന്ന് വിചാരിച്ചു.
2: നാക്ക് വെച്ചുള്ള അടിയേ നടന്നിട്ടുണ്ട്. പിന്നെ ബഹളം ഉണ്ടായതിന്റെ കാരണം അറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. നമ്മുടെ മാവിന്റെ ഏത ബാബുവേ പാർട്ടി മാറാൻ ഒരു ശ്രമം നടത്തി.
1: ഏത് പാർട്ടിയിലോട്ട് മാറാനാടാ ശ്രമം നടത്തിയത്?
2: പണ്ട് നിന്ന ഞങ്ങളെ പാർട്ടിയിലോട്ട് വീണ്ടും ചെല്ലാൻ.
0: എന്നിട്ടെടുത്തോ?
2: അതല്ലേ രസം. വണ്ടി ക്യൂലിയും ചെലവാക്കി തിരുവനന്തപുരത്ത് എന്ന നേതാവിനെ കണ്ട്. നേതാവ് പറഞ്ഞ അങ്ങേറെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, പ്രാദേശിക നേതാവിനെ പോയി കാണാൻ.
1: അത് ന്യായമായ മറുപടിയാ. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല.
2: ബാബു പോയി പ്രാദേശിക നേതാവൻ മോഹൻദാസിനെ കണ്ട്. അവൻ പറഞ്ഞേ കമ്മിറ്റി ചർച്ച ചെയ്ത് വരെ അറിയിക്കാന്ന്.
0: അതും ന്യായമായ കാര്യമാ പറഞ്ഞത്.
2: അങ്ങനെ ഇന്നലത്തെ കമ്മിറ്റിക്ക് ആ വിഷയം ചർച്ചയ്ക്ക് എടുത്ത്. ബഹുഭൂരിപക്ഷം പേർക്കും ബാബുവിനെ തിരിച്ചെടുക്കാൻ താല്പര്യമില്ല.
1: ബാബുവിനെ അനുകൂലിച്ച് സംസാരിച്ചവരാരെങ്കിലും ഉണ്ടായിരുന്നോ?
2: ആ നമ്മുടെ രാജനും പിന്നെ തോട്ടുംപാത്തിയ ലൂയിസും. അവര് വന്നത് തന്നെ അടിച്ച് വിറ്റായിട്ട.
0: അത് ബാബു മേടിച്ചു കൊടുത്തതായിരിക്കും.
1: ഇതൊന്നുമല്ല രസം. ഇപ്പൊ നിൽക്കുന്ന പാർട്ടിക്കാരറിഞ്ഞാലേ ആ ബാബുവിനെതിരെ നടപടി എടുക്കുമല്ലോ.
0: എടുക്കണമല്ലോ.
2: ബാബുവിനെ ഒരു പാർട്ടിക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അമ്മാവാ. ഏത് പരിപാടി നടത്തിയാലും സ്റ്റേജ് കയറി അങ്ങിരിക്കണം. പ്രസംഗിക്കാൻ അറിയാവോ? അത് അറിഞ്ഞുകൂടാ. അവസാനം നമ്മള് ഗതി കെട്ട് നന്ദി പറയുന്നതിന് മാത്രം കയറ്റി അങ്ങ് വിടും.
0: സ്റ്റേജിൽ ഇരിക്കാൻ അത്ര ആഗ്രഹമാണെങ്കിലേ സ്റ്റേജിന്റെ സൈഡിലെ മൈക്കാരുണ്ടല്ലോ, അവിടെ ചെന്നൊരു കസേര ഇട്ടങ്ങ് ഇരിക്കാൻ പറയണം.
1: പൊതുപ്രവർത്തകനാകാനുള്ള യാതൊരു യോഗ്യത അവനില്ല. പെരുമാറാനും അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല. പക്ഷെ സ്ഥാനം വേണം താനും.
0: സംശുദ്ധമല്ലാത്ത കർമ്മങ്ങൾ കാട്ടിയിട്ട് കിരീടം കിട്ടാൻ തലപൊക്കി നിൽക്കും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനാചരണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം നമ്മളിങ്ങനെ യാത്ര ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ്. എല്ലാവരും യാത്രയിലുണ്ടാവണം, സന്തോഷമായിട്ട് നമുക്കിങ്ങനെ മുന്നോട്ട് പോവാം. ഓക്കെ, റെഡിയാണോ? ശരത്തും ഉണ്ട്, നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട്. അപ്പം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നൊരു വിചാരത്തിൽ ജീവിച്ചു പോകുന്ന, അല്ലെങ്കിൽ അതുകൊണ്ട് പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടി വരുന്ന ആളുകളാണോ നിങ്ങൾ? ഓക്കെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് ഇത് ഞാൻ ചോദിക്കാൻ. കാരണം ചില ആളുകൾക്ക് എപ്പോഴും മറ്റാരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മുൻപോട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ട്. അയ്യോ, അവരെന്ത് വിചാരിക്കും, ഞാൻ ഇത് ചെയ്താൽ എന്ത് വിചാരിക്കും, അവർക്ക് വേണ്ടി, ഇവർക്ക് വേണ്ടി. ഇതൊക്കെ നമുക്ക് ഈ ഒരു ടോപ്പിക്കായിട്ട് ഉൾപ്പെടുത്താം. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ എന്ന് നമുക്കിത് നോക്കാം അല്ലേ. ഓക്കെ, യാത്രയിൽ തുടരാം. എല്ലാവരും യാത്രയിൽ ഉണ്ടാവണം, സന്തോഷമായിട്ട്. എപ്പോഴും ഒരാളെയും തിരുത്തിക്കൊണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ തിരുത്താതെ ഒരാളെയും തിരുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. എപ്പോഴും നമ്മുടെ മനസ്സിനെ, നമ്മുടെ ചിന്തകളെയൊക്കെ നിയന്ത്രിക്കാനും വേദനിക്കുന്നിടത്തു നിന്ന് പടിയിറങ്ങി നടക്കാനും ഒക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, കൂടുതൽ കൂടുതൽ കരുത്തോടുകൂടി ഈ സമയം, ഈ ജീവിതം, ഇതൊന്നും റിപ്പീറ്റ് ഇല്ല എന്നുള്ളൊരു ബോധത്തിൽ ഓരോ നിമിഷവും ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എൻ്റെ റേഡിയോ 91.2 തുറന്ന് സംസാരിക്കാനായിട്ട് നിങ്ങളുടെ കൂടെ ഇങ്ങനെ വരികയാണ്. നിങ്ങളുടെ അടുക്കളയിൽ, നിങ്ങളുടെ കാറിൽ, എവിടെ നിങ്ങൾ എവിടെയാണോ അവിടെ ഞങ്ങൾ വരികയാണ് കേട്ടോ. ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും എൻ്റെ റേഡിയോ 91.2 നിങ്ങൾക്ക് ആസ്വദിക്കാം. ജസ്റ്റ് ഗൂഗിളിൽ എൻ്റെ റേഡിയോ 91.2 എന്ന് ക്ലിക്ക് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു പ്ലേ ബട്ടൺ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ടോപ്പിക്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം, അനുഭവങ്ങൾ പറയാം. ഓക്കെ, ലൈഫ് ഒന്നേ ഉള്ളൂ, എപ്പോഴും ഓർമ്മ വേണം. അപ്പോൾ ഒരു വേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് ആയി 91.2 എൻ്റെ റേഡിയോ.

0: ആഹാ, അങ്ങനെ നമ്മുടെ ബസ്സിന്റെ മണിനാഥമൊക്കെ ഇങ്ങനെ മുഴക്കിക്കൊണ്ട് ഓടാട്ടുകാരും പാസഞ്ചറിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. എന്താണ് രാവിലെ പരിപാടി? എന്താണെങ്കിലും എത്ര തിരക്കിലാണെങ്കിലും ജിമ്മിലാണെങ്കിലും ഇപ്പം ഏത് എവിടെയാണെങ്കിലും നിങ്ങൾ ഈ സൈഡിൽ എൻ്റെ 91.2 ഇങ്ങനെ പ്ലേ ചെയ്ത് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സാങ്കല്പികമായിട്ടുള്ള ലോകത്തോടി സ്വതന്ത്രമായി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9444700091 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊരു ഭയത്തിൽ ജീവിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനൊരു പേടിയൊക്കെ ഉണ്ടോ നിങ്ങൾ? അങ്ങനെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് പലപ്പോഴും ആളുകൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കുക? അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണെന്ന് നോക്കിയാലോ. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ് സ്വാതി.
0: പറഞ്ഞോളൂ.
1: പിന്നെ ഞാൻ എനിക്ക് എന്റെ കാര്യം തന്നെ പറയാൻ വിളിച്ചു കേട്ടോ. എനിക്ക് മറ്റുള്ളവര് എന്തോ വിചാരിക്കുമെന്ന് വിചാരിച്ച് ഞാനൊന്നും മാറ്റി വെക്കാറില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എനിക്കിപ്പോ 47 അപ്പൊ എനിക്ക് ഇപ്പൊ ജീൻസ് ഇടണം, ടോപ്പ് ഇടണം, ഉടുപ്പിടണം എനിക്ക് തോന്നി ഞാൻ ഇടുന്നുണ്ട്. പിന്നെ എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് തോന്നി ഞാൻ പഠിക്കാൻ പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് ഇപ്പൊ പഠിക്കണമെന്ന് തോന്നി. എനിക്കിപ്പോ 2-wheeler ഉള്ളു, 4 എടുക്കണമെന്ന് തോന്നി. അതിലിപ്പോ ഞാൻ എന്താ

0: അതെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് നമ്മള് ബാക്കിയുള്ളവരെ കുറ്റം പറയാൻ പോകാതെ ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. എനിക്ക് എന്റെ ജീവിതത്തിലെ കാര്യം കൊണ്ട് ഞാൻ പറയണേ, ഞാൻ വേറൊരാൾ എന്ത് ചെയ്യുന്നു, അവരങ്ങനെ നടക്കുന്നു ഇങ്ങനെ നടക്കുന്നു, അത് ഞാൻ ശ്രദ്ധിക്കാൻ പാറയില്ല. കാരണം അത് അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ ഇഷ്ടം. നമ്മളിപ്പം നമ്മൾ കറക്റ്റ് ആകാതെ വേറൊരാളിനെ കുറ്റം പറയാൻ പോകേണ്ട യാതൊരു യോഗ്യതയില്ല നമുക്കില്ലേ. അവര് അവരുടെ ഇഷ്ടത്തിന് നിക്കട്ടെ. അപ്പൊ നമ്മൾ വേറൊരാളിനെ 10 പേരുടെ അടുത്ത് നിന്നിട്ട് ഓ അവരുടെ പോക്ക് ഉണ്ടാവും, ഇങ്ങനെ ഇന്നാളെ വരെ എങ്ങനെ അല്ലായിരുന്നല്ലോ, ഇന്ന് പോന്നെ നോക്കിയേ എന്ന് പറഞ്ഞിട്ട് നാളെ നമുക്കിത് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ 9 പേര് നമ്മളെ നേരെ വരല് ചൂടോ എന്നുള്ള പേടി നമുക്ക് വരില്ലേ? അതേസമയത്ത് നമ്മൾ അവരുടെ അടുത്തിട്ട് അവര് കണ്ടോ ഇപ്പൊ ചേച്ചി എന്ത് സൂപ്പറായി, ആ ചുരിദാറിട്ടപ്പോ നല്ലതായില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു കോൺഫിഡൻസ് ആയി, അവർക്കൊരു ധൈര്യമായി അല്ലേ. നമ്മള് അങ്ങനെ നമ്മൾ ചിന്തിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കാര്യത്തിനും, എനിക്ക് എന്റെ പേഴ്സണാലിറ്റി ഞാൻ ആരെയും അങ്ങനെ കുറ്റം പറയാൻ പോകാറില്ല, എനിക്ക് ഇഷ്ടമല്ല അത്.
1: ബാക്കിയുള്ളവർ പറയുന്നത് ആളുകളെ കുറ്റം പറയുന്ന ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്ന് തോന്നുന്നു.
0: ആ പറ്റത്തില്ല പറ്റത്തില്ല, പക്ഷെ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എങ്ങനെ ചെയ്യും? അപ്പൊ അവർക്കൊരു എന്താ സാധിസാധി പറയുന്ന, അപ്പൊ നമുക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഇന്നലെ വരെ ഞാൻ കുറ്റം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു തുള്ളല് ഒരു പാട്ട് കേട്ടെ, ഇൻ കേസ് ഞാനാണ് അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് തുള്ളൂ, എനിക്കിഷ്ടമാ, മനസ്സിലാ. അപ്പൊ ബാക്കിയുള്ളവരുടെ മുമ്പില് നമ്മളെന്നെ പറഞ്ഞിട്ട് അയ്യോ അവളെന്തോ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും പറയാതിരിക്കാമെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോയി രണ്ട് തുള്ളൽ ഉള്ളിട്ട് ചലിഞ്ഞു വന്നൂടെ? അതാണ് ഞാനിതാ ഞാനെന്താ പോളി പോളി പോളി, എനിക്കിഷ്ടം അങ്ങനെയൊക്കെ, അങ്ങനെ ഉള്ളവരെ ഇഷ്ടമാണ്. ഓക്കെ അങ്ങനെ ആയിരിക്കണം, നമ്മൾ ഇതിനാ ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക്.
1: നമുക്ക്
0: പ്രായം നമുക്കൊരു പ്രശ്നമേ ഇല്ല. നമ്മൾ പ്രായം ഞാൻ വെറുതെ ഒരു നമ്പർ, ഞാൻ ഇപ്പോഴും 10-18 വയസ്സിന്റെ ഒരു വൈബിലാണ് ഞാൻ പോണേ. ഓക്കെ അങ്ങനെ ആയിരിക്കട്ടെ, എല്ലാരും എല്ലാവർക്കും നല്ലൊരു
1: ദിവസമായിരിക്കും.
0: വീട്ടില് എന്റെ മക്കള് ഞാൻ പറയാം, മോള് മൂത്താളെ കല്യാണം കഴിച്ച് കൊച്ചുമോണ്ട്, ഇളയാള് ഇപ്പം 23-27 വയസ്സാകുന്നുണ്ട്. ഇവര് നമ്മളെ കട്ടയ്ക്ക കട്ടാലും പറയത്തില്ല, ഞങ്ങൾ മൂന്നുപേരും കൂടെ ഒരു രീതി തന്നെ, ഒരു ലെവലാ, മാറാറില്ല. അപ്പൊ നമുക്ക് ആ ഒരു കട്ട സപ്പോർട്ട്, പിന്നെ നമ്മൾ വേറെ ആര്, നമ്മളെപ്പോഴും ഹാപ്പിയാടാ, അങ്ങനെ അങ്ങ് പോവുക. നമ്മളൊരു ജീവിതം നമ്മൾ ഇങ്ങനെ വരുന്നത്, ജോലി ചെയ്യാൻ പോകുന്നുണ്ട്, ജോലി ചെയ്ത് നമുക്ക് കിട്ടുന്ന കുറച്ച് വരുമാനമുണ്ട്, അതിൽ സന്തോഷമായിട്ട് ജീവിക്കുക. കൂടുതൽ വേണമെന്നും ഇല്ല, കൂടുതലൊന്നും സമ്പാദിക്കണമെന്നും ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഉള്ള ജീവിതം സന്തോഷമായിട്ട് കൊണ്ടുപോകാൻ നോക്കുക. അങ്ങനെ എല്ലാവരും നല്ല നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കട്ടെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും നല്ല ഇത് വരും. വേറെ ആരെയും കുറ്റം പറയാൻ പോലെ, നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ, സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക, വേറെ ആരും വന്ന് ചെയ്യത്തില്ല നമ്മുടെ ഇഷ്ടങ്ങൾ.
1: തീർച്ചയായിട്ടും
0: ഓക്കെ.
1: ചേച്ചി പോളിയാണ് കേട്ടോ, ബിന്ദു ചേച്ചി ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങൾ ഒന്ന് ആലോചിക്കുക. ഈ ലൈഫ്, ഈ ടൈം, ഈ ഒരു എനർജി നിങ്ങൾ ആലോചിക്കുക. എപ്പോഴും അങ്ങ് നമുക്ക് ഇതേപോലുള്ള സമയം, ഒരു ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു റീൽസാണ്, ഈ ഒരു ഒരു സെക്കൻഡിലെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ അടുത്ത സെക്കൻഡ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നോ വരാൻ പോകുന്നതെന്നോ നമുക്ക് ഒരു പിടിയില്ലാത്ത കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഈ സമയം, ഈ സംസാരിക്കുന്ന സമയം, ഈ കേൾക്കുന്ന സമയം, ഈ ചിരിക്കാൻ കിട്ടുന്ന സമയം, അത് മറ്റുള്ളവരുടെ ഒരു ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയിൽ നശിപ്പിച്ച് കളയരുത്. പിന്നെ കുറച്ച് ചില നമുക്ക് സ്വയം വിലയിരുത്തേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് എപ്പോഴും ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നപ്പുറത്തേക്ക്. ഇപ്പോൾ പിന്തുചേച്ചി പറഞ്ഞതുപോലെ ഒന്നും ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആളുകളെ അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റി അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ മറ്റൊരാളെ മാനസികമായി വല്ലാതെ തകർത്ത് കളയുന്ന ആളുകളുണ്ട്. അപ്പോൾ ആരൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കാം. രണ്ട് രീതിയിൽ ആരെയും മൈൻഡ് ചെയ്യാതെ, ആരെയും മൈൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ധിക്കാരത്തിലല്ല, ചില ഇഷ്ടങ്ങൾ ഒന്നിനു വേണ്ടിയിട്ട് മാറ്റി വെക്കരുത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചർച്ച അങ്ങനെ തുടരാം. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം, ആകാശവാണി വാർത്തകൾക്കും ശേഷം നമുക്ക് വേഗം തിരികെത്താം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നല്ല നല്ല പാട്ടുകൾ വരുന്ന ഒരു പ്രോഗ്രാമിലൊക്കെ എത്രയോ മനോഹരമായിട്ടുള്ള പാട്ടുകൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരത്ത്. അപ്പോൾ റേഡിയോ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കൂടെയുണ്ട് സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട, ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
7: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് തുക എത്രയായാലും യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള സീറോ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ചട്ടക്കൂടിന് കീഴിൽ വരുന്ന ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു.
8: 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരിഷ്കരിച്ച UPI MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. ആകെ ശേഖരിക്കുന്ന MDRന്റെ 5% ഉപയോഗിച്ച് ചെറുകിട വ്യാപാരികൾക്കിടയിൽ UPI ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. 2,000 രൂപയ്ക്ക് മുകളിലുള്ള P2M ഇടപാടുകൾക്ക് 0.4% നാമമാത്രമായ MDR ചുമത്തും. എന്നാൽ 75,000 രൂപയോ അതിന് മുകളിലോ ഉള്ള വലിയ ഇടപാടുകൾക്ക് പരമാവധി MDR 300 രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങളുടെ ഈ ലോകത്ത് ഇന്ത്യയുടെ ഉയർച്ച അനിവാര്യമാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും ശേഷിയിലുമുണ്ടായ വളർച്ച ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി.
9: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
7: ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഇരുസേനകളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ സൈനിക അഭ്യാസം ലക്ഷ്യമിടുന്നത്. പർവ്വത മേഖലകളിലെ പോരാട്ടങ്ങൾക്ക് പ്രത്യേക സേനയെ സജ്ജമാക്കുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്ഥിതി വിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിൽ ഇത് 55.4%. മന്ത്രാലയത്തിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഓഗസ്റ്റിലെ പ്രതിമാസ ബുള്ളറ്റിൻ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലും സമാനമായ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌര കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനുവേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
7: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. നാളെ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1994 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19-ന് ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആന്റ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചുകൊണ്ടുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 2 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഇല്ല. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പുനരാരംഭിക്കും എന്നാണ് പ്രവചനം. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും ഉണ്ട്.
7: അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന 2-ാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 14.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് എടുത്ത് അനായാസം ലക്ഷ്യം മറികടന്നു. 22 പന്തിൽ 57 റൺസ് നേടിയ മലയാളി താരം സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം നാളെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. ഹൂതി ആക്രമണ സാധ്യത കണക്കിലെടുത്ത് സൌദി അറേബ്യയിലെ മക്ക, ജിദ്ദ, തായിഫ് എന്നിവിടങ്ങളിൽ സിവിൽ ഡിഫൻസ് വിഭാഗം അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ചെങ്കടലിലെ സൌദിയുടെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ യാൻബു ഉൾപ്പെടെയുള്ള 6 നഗരങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് മേഖലയിൽ വാണിജ്യ കപ്പലുകളെയും നാവികരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ചെങ്കടലിലെ സംഘർഷ സാഹചര്യത്തിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നേപ്പാളിലെ പ്രളയബാധിത ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 1399 ഉയർന്നു. കാണാതായ 5170 ആളുകൾക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും സംയുക്ത സുരക്ഷാസേന ഇപ്പോഴും തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ ആകെ 13,742 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 26 ദുരന്തം ഉണ്ടായത്. ഗാസയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളും ഒരു ഹമാസ് സായുധ കമാൻഡറും ഉൾപ്പെടെ 5 പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് ഒരു തീവ്രവാദിയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരാക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 2 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യമുന നദിയുടെ പുനരുജ്ജീവനത്തിനായി കിഷൌ ബഹുമുഖ അണക്കെട്ട് പദ്ധതിയുടെ കരാറിൽ 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒപ്പുവച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവരാണ് ഒപ്പുവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. 2 മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോഡ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചറാണ് കൂടെ ഉള്ളത്. കൂടെ ഉള്ളത് ആ ഉള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നാ കുളിക്കയില്ലോ രാവിലെ, എന്ത് പറ്റി എനിക്ക്? ഒന്നുമില്ലടാ, സ്വന്തമായി സമാധാനിച്ചു പോവാം. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും കൂടി സഞ്ചരിക്കാം. വിളിക്കേണ്ട നമ്പർ 954-4700-9129 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അപ്പം നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു, നമുക്ക് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. കേറൂ കേറൂ, പ്രവേശിക്കൂ, വരൂ വരൂ.
0: വായോ, വണ്ടിയിലോട്ട് വായോ.
1: ഹലോ,
0: പറഞ്ഞോളൂ. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് ഭയത്താൽ ജീവിക്കുന്ന ഒരാളാണോ താങ്കൾ?
1: ഒരിക്കലും അവനെ ആഗ്രഹിക്കുന്നുമില്ല. എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരെന്ത് പറയുന്നു എന്ത് പ്രവർത്തിക്കുന്നു നമ്മളതൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മുടെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ എന്ന് നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാം.
0: അതെ,
1: നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഒരു മനുഷ്യനെ ഭയക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമുക്ക് രാത്രി സഞ്ചരിക്കുന്നു, നമ്മൾ ഒരു വർക്ക് ചെയ്യുന്നു, ആ ടൈമിന് ചിലപ്പോ നമുക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ട് വരേണ്ടി വരും, ഒക്കെ ചെയ്യും. പക്ഷെ സമൂഹത്തെ ഭയപ്പെട്ടാൽ നമുക്ക് ഒരിക്കലും ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. മനുഷ്യനെ ഭയക്കരുത്, ഒരിക്കലും ഒരു മനുഷ്യനും നമ്മൾ ഭയക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠതയുണ്ടോ, നമ്മൾ സത്യസന്ധരാണോ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും മോശമായി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സ്വയം തിരുത്തിയാൽ നമുക്ക് ആരെയും ഭയക്കേണ്ട കാര്യമില്ല. വസ്ത്രധാരത്തിലായാലും ഫേഷനായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലായാലും സമൂഹത്തെയും ഭയക്കേണ്ട, നമ്മളെ ചുറ്റുപാടുള്ളവരെയും നമ്മൾ ഭയക്കേണ്ട, മുന്നോട്ട് മുന്നോട്ട് പോകണം. എന്ന് വെച്ചാൽ എന്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ വീട്ടില് ഉള്ള സമയം വരെയും നല്ല ധൈര്യത്തോട്, അന്നേ ഞാൻ കുഞ്ഞിലെ നല്ല ധൈര്യശൈലിയായിരുന്നു. അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ഏകദേശം ഞാൻ പഠിച്ച് എല്ലാ ജോലികളും വർക്കൗട്ടായി എല്ലാം ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ വിവാഹം കഴിച്ച് വന്നിടത്ത് എന്റെ ഹസ്ബൻഡ് സ്നേഹസമ്പന്നായ ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ ഒന്നിനും അനുവദിക്കത്തില്ല. പക്ഷെ എല്ലാം എനിക്ക് ചെയ്തു തന്നെ എന്നോടൊപ്പം നിന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഞാനും വിചാരിച്ചു ഇതൊരു വലിയൊരു ഭാഗ്യമായിരിക്കുമല്ലോ, എനിക്ക് എങ്ങോട്ടും പോകണ്ട, എന്റെ കുട്ടികളുടെ ഹോസ്പിറ്റൽ കേസായാലും ഞങ്ങൾ ഒന്നിച്ചാ പോകുന്നത്, വീട്ടിലെ എല്ലാ സാധനങ്ങളും ഞാനൊന്നും അറിയണ്ട, എല്ലാം വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കാം, എല്ലാം എനിക്കൊന്നും അറിയണ്ട, ഒരു വിഷമങ്ങളും അറിയണ്ട, അത് പാചകം. പക്ഷെ എല്ലാം എനിക്ക് ചെയ്തു തന്നെ എന്നോടൊപ്പം നിന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഞാനും വിചാരിച്ചു ഇതൊരു വലിയൊരു ഭാഗ്യമായിരിക്കുമല്ലോ, എനിക്ക് എങ്ങോട്ടും പോകണ്ട, എന്റെ കുട്ടികളുടെ ഹോസ്പിറ്റൽ കേസായാലും ഞങ്ങൾ ഒന്നിച്ചാ പോകുന്നത്, വീട്ടിലെ എല്ലാ സാധനങ്ങളും ഞാനൊന്നും അറിയണ്ട, എല്ലാം വാങ്ങി എന്റെ വീട്ടിൽ കൊണ്ടുപോയിക്കാം, എല്ലാം എനിക്കൊന്നും അറിയണ്ട, ഒരു വിഷമങ്ങളും അറിയണ്ട, അത് പാചകം ചെയ്ത് ഹസ്ബൻഡും മകളും കൊടുത്ത് മക്കളെ ഭർത്താവിന്റെ കാര്യം നോക്കി വീട്ടിൽ ഹൗസ് വൈഫായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. എങ്കിൽ ആ സിറ്റുവേഷനിലും ഞാൻ സ്വന്തമായിട്ട് കാശുണ്ടാക്കാൻ പഠിച്ച് എനിക്കത് ചെയ്തേ പറ്റൂ. എന്നു വെച്ചാൽ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് എനിക്ക് പൈസ എപ്പോഴും ചോദിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നി. അപ്പൊ ഞാൻ ഒരു ക്ലോത്തിന്റെ ബിസിനസ് എന്റെ മാമ കൊണ്ട് തന്ന് ഞാനത് ചെയ്തു.

0: അങ്ങനെ ഇരിക്കെ തന്നെ സ്നേഹസമ്പന്നായ ഭർത്താവ് പെട്ടെന്ന് എന്നിൽ നകന്നുപോയി. അപ്പൊ ഞാൻ എല്ലാവരും പോകേണ്ടി വന്നു. അപ്പൊ ഞാൻ സഞ്ചരിച്ച, അപ്പൊ എന്റെ വീട്ടിൽ നിന്നിട്ട് ആ ഒരു ധൈര്യം, ആ കൊച്ചിലെയുള്ള ഒരു പവർഫുള്ള് എന്നെ എനർജി പവർ ആക്കി. ഒന്നും കൂടെ ഞാൻ നിസ്സഹായായില്ല, ഞാൻ മുന്നോട്ട് പോയി. മുന്നോട്ട് പോയി പോയതാ ഇപ്പം വരെ മുന്നോട്ട് സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. ബാക്കിലോട്ട് ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കുന്നില്ല, മുന്നോട്ട് പോകണം.
1: ഇതിലെവിടെയും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിട്ടേയില്ല,
0: ഒരിക്കലും ചിന്തിക്കത്തില്ല. എന്നുവെച്ചാൽ എനിക്കിപ്പോ ഒരു സന്ധ്യയായി, ഞാനിപ്പോ ഒരു വർക്ക് ചെയ്ത് എനിക്ക് അവിടെ പോയി ഒരു സാധനം വാങ്ങിക്കണം. അപ്പൊ ഞാൻ ഒരു ദിവസമാണെങ്കിൽ കുറെ തേങ്ങ ഒരിടത്ത് നിന്ന് വാങ്ങിച്ച് പൊതിച്ച്, ഒരു വിവാഹം കഴിഞ്ഞ ഒരു എന്റെ മോനെ 5 വയസ്സൊക്കെ ഉള്ളു. അപ്പൊ ഞാൻ ആ സ്ഥലത്ത് നിന്ന് തേങ്ങ നിന്ന് കടയുടെ ഭാഗത്ത് നിന്ന് തേങ്ങ പൊതിച്ച് അത് കവറിനകത്താക്കിയിട്ട് ഞാൻ പോയപ്പോ ഒരാൾ എന്നോട് ചോദിച്ച്, ഇയാള് ഹസ്ബൻഡെല്ലാം നല്ല കെയർ ചെയ്ത് ഇയാള് കൊണ്ടുവന്ന്, ഇയാൾ എന്തിനാ തേങ്ങയൊക്കെ ചുമക്കുന്നത്, ഇയാൾക്ക് ഒരു ഇതില്ലേ, എന്താ ഇയാൾ എന്താ ഒന്നും ചിന്തിക്കാത്തെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കാശ് കൊടുത്ത് ഞാൻ തേങ്ങ വാങ്ങിച്ച് ഞാൻ പൊതിച്ച് അത് എന്റെ സാധനം കൊണ്ടുവന്നിട്ട് ഞാൻ എന്തിനെ കാണിക്കണം, എനിക്ക് അഭിമാനം അത്, എനിക്ക് എന്റെ അഭിമാനമാണത്. ഏറ്റവും വലിയ നമ്മുടെ പൈസ അധ്വാനം സ്വന്തമായി കാശ് കൊടുത്ത് നമ്മൾ സാധനം പഠിക്കുന്നതിന് നമ്മൾ പയക്കേണ്ട കാലം. അപ്പം പിന്നെ അവർ പ്രത്യേകിച്ച് ഒരു കാര്യം കൊണ്ട് മുസ്ലിം കാസ്റ്റിൽ ഇങ്ങനെ പെമ്പിളെ, അപ്പൊ ഞാൻ വിറവ് ചുമന്നുകൊണ്ട് വന്നു ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് അറവനീ വിറവും വെച്ചുകൊണ്ടിരുന്നപ്പോ ഒരാൾ ചോദിച്ചു, യൂസ് അല്ല നമുക്ക് അവിടെ കാര്യമില്ലേ, എന്ത് ചെയ്തത്? ഞാൻ പറഞ്ഞു, എന്തിനു കാണിക്കണം, ഹസ്ബൻഡ് തന്നെ എല്ലാം ചെയ്യുന്നത് ശരിയല്ലല്ലോ, ഞാനും ചെയ്യാം, ചെയ്യുന്നതിനെന്താ കുഴപ്പം, നമുക്ക് സന്തോഷമായി ചെയ്യുന്നേ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ആ എനർജി പവർ കണ്ടെത്തി. എന്റെ മക്കൾക്കും ഞാനത് പകർന്നു കൊടുത്തു. എന്റെ മോൾക്കൊന്നും ഒരു കുഴപ്പമില്ല, വളരെ ഹാപ്പിയാണ്. അപ്പൊ നമുക്ക് ഭൂമിയിൽ ഒരു നിമിഷമുള്ള ജീവിതം, അത് നമ്മൾ വളരെ ഹാപ്പിയാക്കുക. ഡ്രസ്സിലായാലും മറ്റുള്ളവർ എന്ത് തോന്നും എന്തോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്കുള്ള സന്തോഷം നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: തീർച്ചയായിട്ടും എത്ര ഭംഗിയായിട്ടാണ് ഇന്ന് വിളിച്ച രണ്ടുപേരും. ഇങ്ങനെ ചില മനസ്സിൽ കിടന്ന കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ തുറന്നടിച്ച് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ.
0: നമ്മളെല്ലാം സ്വപ്നലോകത്താ, സ്വപ്നങ്ങളില്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ ഉറങ്ങുമ്പോ സ്വപ്നലോകത്തേക്ക്, ഉണരുമ്പോഴോ നമ്മളെല്ലാ ആട്ടും ഇണചേരുന്നു. നമ്മൾ മുന്നോട്ട് പോകും, സ്വപ്നം കാണണം. സ്വപ്നം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഓരോ സ്വപ്നത്തിലും നമ്മളിങ്ങനെ പാറിപ്പറന്ന് നമ്മൾ പോവുകയാണ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ പക്ഷികളെ പോലെ പറന്നു നടക്കട്ടെ, സ്വതി ചിത്രശലഭത്തെ പോലെ പറന്നു നടക്കൂ.
1: തീർച്ചയായിട്ടും ഉണ്ടോ ജീവിതത്തിൽ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സമയത്ത് ഏറ്റവും സ്വാതന്ത്ര്യത്തിലും സ്വതന്ത്രമായും ജീവിച്ച ഒരാള് പിന്നീട് ഭർത്താവിന്റെ എല്ലാ കെയറിങ്ങിലും ജീവിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം ആ മനുഷ്യൻ ഇല്ലാതായി പോകുമ്പോൾ അവിടെ സ്റ്റക്കായി പോവാതെ തൻ്റെ മക്കളെ മുന്നോട്ട് നയിച്ചൊരു സ്ത്രീ പറഞ്ഞ വാക്കുകളാണിത്, ഒരമ്മ പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ അവിടെ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അയ്യോ എൻ്റെ ഭർത്താവ് പോയതിന് ശേഷം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് മക്കള് നല്ല രീതിയിൽ പഠിച്ചൊന്നും പോകാനും സാധിക്കില്ല. അപ്പോൾ ചിലയിടത്ത് എവിടെ കേൾക്കണം, നമ്മളെ തളർത്തുന്ന രീതിയിലേക്ക് ഒരു വാക്കുകളും ഒരാൾക്കും നമ്മുടെ ബോർഡർ ലൈൻ കടന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നിങ്ങൾ അനുവാദം നൽകരുത്. എന്ത് അനുവാദം നൽകുന്നു അന്ന് മുതൽ നിങ്ങൾ ലൈഫിൽ സ്റ്റോപ്പായി പോകുന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അടുത്ത ഒരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ് മോള, സുരേന്ദ്രനാണ്.
1: ഹലോ ചേട്ടാ, വായോ നമ്മുടെ വണ്ടിയിലോട്ട് വായോ. ഓക്കെ പറഞ്ഞോളൂ.
2: ഇന്ന് വിഷയം തരണ മോളെ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനത്തില്ല, നിശ്ചിത്രക്കാരുന്നു.
1: മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഭയന്ന് ജീവിക്കുന്ന ഒരാളാണോ നിങ്ങൾ?
2: അത് ശരിയാ. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റുള്ളവര് എന്ത് വിചാരിക്കുമെന്ന് കരുതിയല്ല നമ്മൾ ജീവിക്കുന്നത്, പക്ഷെ സമൂഹത്തിനോട് നമുക്കൊരു പ്രതിബദ്ധതയുണ്ട്. മാന്യമായ വസ്ത്രധാരണം, രീതികൾ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്, എല്ലാം എന്റെ ഇഷ്ടമാണ്, ഞാൻ അങ്ങനാണ് ഓവർ, എനിക്ക് എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ് നമുക്കിപ്പൊ നമുക്ക് അനുവദിച്ചു തന്നേക്കുന്ന ചില രീതികളുണ്ട്. നമ്മുടെ സംസ്കാരം, വിദേശ രാജ്യങ്ങളിലെ കണക്കുള്ള വസ്ത്രധാരണങ്ങളൊന്നും അങ്ങനെ ജീവിക്കാനൊക്കെ ഇല്ല. അപ്പൊ നമ്മുടെ സമൂഹത്തെ കുറച്ചൊക്കെ മാനിക്കണം, കുറച്ചല്ല ഒരു മുക്കാൽ ഭാഗത്തോളം മാനിക്കണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
1: എപ്പോഴും മറ്റുള്ളവരെ പറ്റി ഒരു ചിന്തയിൽ ജീവിക്കുന്ന ഒരാളാണ്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്റെ ജീവിതത്തിൽ ഞാനൊരു കാര്യം.
2: ഇല്ല, അങ്ങനല്ല അതല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ അനുകരിക്കാൻ ശ്രമിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പൊ നമുക്ക് അവരോട് ഒരു പ്രതിബദ്ധത ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ല വേറെ രീതിയല്ല. ഞാൻ എന്റേതായ രീതിയിൽ എന്റെ മനസ്സ് ശുദ്ധി അനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കും എന്റെ. മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പൊ ജീവിക്കുന്നു എല്ലാം അത് തന്നെ. നമുക്കിപ്പോ ഒരാൾക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മളിൽ ഏൽപ്പിച്ച കർമ്മമാണെന്ന് പറഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത്. ആർക്ക് എന്ത് ചെയ്താലും അതിന്റെ ഫലം ഇച്ഛിക്കരുത്. ഒരു ചിലര് നല്ല വാക്ക് പറയും, ഇപ്പം മക്കളായാലും ഭാര്യ ആയാലും ചിലര് നല്ലത് പറയും, ചിലര് അത് പറയാൻ മാനിക്കത്തില്ല. അവര് ചിലര് ഉള്ളി വെച്ചേക്കും. ഞാൻ മറ്റൊരാൾ പറയുന്ന അനുസരിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ അവരെന്താ ധരിക്കുക എന്നുള്ളതല്ല, പക്ഷെ നമുക്ക് ബന്ധമില്ലേ, നമ്മളെല്ലാം ജീവിക്കുന്നത് അങ്ങനല്ലേ.
1: അതെ,
2: ഒരു ധർമ്മമുണ്ടല്ലോ, ഭാര്യയ്ക്ക് ഒരു ധർമ്മമുണ്ട്, ഭർത്താവിനൊരു ധർമ്മമുണ്ട്, ഇപ്പൊ വിവാഹം കഴിഞ്ഞാലും അതിന്റെ അനുസരിച്ച് ജീവിക്കണം. ഇപ്പൊ കണ്ടെടുത്ത് ഇങ്ങനെ അങ്ങ് പോകാനൊന്നും പാശ്ചാത്യ രാജ്യങ്ങളിലെ പോലെ നോക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ ഈ സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞേണ്ട കാര്യം.
1: ഓക്കെ, ചില സന്ദർഭങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ ചിന്തയെ കൂടി നമ്മൾ മാനിക്കണം.
2: തീർച്ചയായിട്ടും അങ്ങനെ മാനിച്ചേ ഒക്കത്തുള്ളു. നമ്മളിപ്പോ എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്ന ഒരാളെ തുണിയില്ലാതെ നമുക്ക് റോഡിൽ കൂടെ നടക്കാനുണ്ട്. അല്ല, ഞാൻ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളു, ക്ഷമിക്കണം. ആ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരു ഇതുണ്ട്, മാന്യത, എല്ലാത്തിനും ഒരു ഒരു നമ്മുടെ ആ ഒരു ചട്ടക്കൂട്, അത് ഭേദിക്കാൻ ആരെ കൊണ്ട് സാധിക്കത്തില്ല.
1: ഓക്കെ, ചർച്ച നമുക്ക് തുടരാം. ഇതിനെ എതിർത്തോ അനുകൂലിച്ചോ ഒക്കെ വരുന്ന ആളുകൾ സംസാരിക്കട്ടെ.
2: അതെ അതെ അതെ, തീർച്ചയായും.
1: നിങ്ങൾ എല്ലാരോടും വണ്ടി കിടന്ന് അടിയിട്ടരുത്, ഡ്രൈവറിന്റെ ശ്രദ്ധ മാറിപ്പോവും.
2: ഇല്ലില്ലില്ല, ഞാൻ ശരത്തിന്റെ പിന്നാലെ ഓടിച്ചോളൂ.
1: ഓക്കെ ഓക്കെ, ചേട്ടൻ വിളിച്ചതിന് ഒരുപാട് സന്തോഷം. ഇതൊരു പക്ഷം, ഇതൊരു ഭാഗം, ഇതൊരു ചേട്ടന്റെ ഒരു ചിന്താഗതിയാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, നമുക്ക് കുറെ സ്വപ്നങ്ങൾ കാണും. അത് ഓക്കെ, നമുക്ക് ഇതെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും എന്ന തരത്തിൽ മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ അവരെന്ത് വിചാരിക്കും, അയ്യോ, ഇങ്ങനെയുള്ള അമിതമായ ചിന്തകൾ കൂടിയുള്ള ആളുകളുണ്ട്. എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഇത് ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്, നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിൽ കിടന്ന് ആരും തല്ലുകൂടല്ലേ. ഡ്രൈവറുടെ ശ്രദ്ധ പോയി, വണ്ടി നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. അഭിപ്രായം തുറന്ന് പറയാം, അടിയൊന്നും വേണ്ട കേട്ടോ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയം നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പലപ്പോഴും പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ്. മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് പോയി കുട്ടിച്ചോറാക്കുന്ന ആളുകളുണ്ടേ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ് സ്വാതി.
0: ഗുഡ് മോർണിംഗ്.
1: എന്തുണ്ട് താജുക്കെ സംഗ്രഹം?
0: ഓക്കെ, പറഞ്ഞോ. സുഖമായിട്ടിരിക്കുന്നു.
1: നമ്മളെ നമ്മക്ക് ഇഷ്ടപ്പെട്ടാണ് നമ്മൾ ജീവിക്കുക, അത് നമ്മുടെ സ്വാതന്ത്ര്യം. പക്ഷെ നമ്മള് അവരന് ദോഷകരമായ നേരത്തിൽ ജീവിക്കരുത്. എനിക്കിപ്പോ ഇഷ്ടമാണെന്നോ ഞാൻ പുറത്തുള്ള ഡി ജെ ഒക്കെ തന്നെ കളിക്കരുത്. പക്ഷെ നമുക്കൊരു ജീവിതേ ഉള്ളൂ, ആ ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ച് തന്നെ ജീവിക്കണം. മറ്റവരെന്ത് പറയും, മറിച്ചവരെന്ത് പറയും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ ചെയ്യാം, അത്രേ ഉള്ളൂ. നമുക്ക് ഇനിയിപ്പോ നാളെ ഈ ഭൂമുഖത്തിൽ തിരിച്ചു വന്ന് നമ്മൾ കൂടെ അടിച്ചുകൊണ്ട് ജീവിക്കാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. അങ്ങനെ ആരും തിരിച്ചു വന്നവരും ഇല്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഇഷ്ടം, നേരത്തെ രണ്ട് പാസ്റ്റർ പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടം, നമ്മള് സമൂഹത്തിന് ദോഷമുണ്ടാകാത്ത തരത്തിൽ നമ്മൾ ആസ്വദിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്റെ വസ്ത്രധാരണയായാലും ശരി, എന്റെ ആഹാരമായാലും ശരി, അല്ല എന്റെ എനിക്ക് ഇഷ്ടപ്പെട്ട എന്തും ചെയ്യുമ്പോൾ ചോദിക്കോ, അവരെങ്ങനെ കാണും, മറ്റൊരാൾ കാണും, അവരെങ്ങനെയാ കണ്ടോട്ടെന്നേ, നമ്മുടെ ഞാനെ കുറിച്ചാണെന്ന്. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങ് പോവുക ജീവിതത്തിൽ ഒന്ന്. പിന്നെ അതുപോലെ തന്നെ പലരും ഈ സമ്പാദ്യം പിന്നെ കുറുമ്പ് കൂട്ടുന്ന കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. ഒരു കാര്യമില്ലെന്നേ, പോകുമ്പം ആറടി മണ്ണും ആറുകളും തുണിയൊക്കെ ഉണ്ടാകത്തുള്ളൂ ഓരോ മനുഷ്യനും പോവാൻ. ഉള്ളപ്പം നമ്മള് എന്നിയാലും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ മറന്നതും മറ്റൊന്നുമല്ല, ൊക്കെ നോക്കി ബാക്കിയുള്ള സമ്പത്ത് നമ്മൾ അടിച്ചു പൊളിച്ച് തന്നെ ജീവിക്കുക. പക്ഷെ അതിനകത്ത് ഒരുപാട് മാറ്റം, നമ്മുടെ ഈ കൊറോണയും ഒക്കെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതുകൊണ്ട് നമ്മുടെ ടൂറിസ്റ്റ് മേഖലയ്ക്കൊക്കെ ഒരുപാട് ഉണർവുണ്ട്. അത് ഇതാണ് മനുഷ്യൻ അങ്ങനെ ചിന്തിച്ചു. കുറെ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് ആ വലിയ പ്രളയം ഉണ്ടായി, നമുക്ക് വല്ലതും ചെയ്യാൻ കഴിഞ്ഞു. അത് കൊറോണ വന്നു, നമ്മളെ ആ മനുഷ്യനെ വീട്ടിൽ പൂട്ടിയിട്ടില്ലേ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെല്ലാം നമ്മൾ അനുഭവിച്ചു. അതുകൊണ്ട് പണത്തിനൊന്നും വലിയ മൂല്യങ്ങളൊന്നുമില്ല. ആ ഉള്ളെങ്കിൽ തന്നെയും അത് നമ്മൾ നല്ലവണ്ണം കൈകാര്യം ചെയ്ത് നമ്മുടെ ജീവിതങ്ങൾ ഇഷ്ടങ്ങൾക്കും ഒക്കെ വേണ്ടി ഉപയോഗിച്ച് മനുഷ്യൻ ജീവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ ജീവിക്കാൻ സാധിക്കട്ടെ, നന്മ വട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധിക്കും. 91.2 ഓരോരുത്തർ
0: ഓടിപ്പോണ്ടേ ബസ്സിലിരുന്നോ?

0: ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിച്ചുകൊണ്ട് ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ക്യാഷ് ആണെങ്കിലും ജീവിക്കാതെ സേവ് ചെയ്യുന്ന ആളുകളുണ്ടെന്നേ, നാളത്തേക്ക് നാളത്തേക്ക് നാളത്തേക്ക് ഒരു നല്ലൊരു ഭക്ഷണം പോലും വാങ്ങിച്ച് കഴിക്കാൻ മടിച്ച് മടിച്ച് മടിച്ച് ലാസ്റ്റ് ഒരു പ്രായം വരുന്ന സമയത്ത് കിടന്നിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്ന് ആഗ്രഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ, അയ്യോ എനിക്കത് പറ്റുന്നില്ല, അങ്ങനെ ഒരു രീതിയിലേക്ക് ഓവർ സേവിങ് എന്നല്ല, എന്താ പറയുക, കുറച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. നിങ്ങൾ ജീവിക്കണം, ജീവിച്ച് ചിരിക്കണം, അല്ലാതെ എപ്പോഴും മറ്റുള്ളവരെ ബോധിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ നമ്മുടെ സ്വപ്നങ്ങളൊന്നും നശിപ്പിച്ച് കളയരുതേ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ദേവന്നുതാ പോയി. ഓക്കെ, വിളിക്കുന്ന ആളുകൾ അതൊക്കെ അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നു, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം പാലക്കാട്.
0: നമസ്കാരം ചേട്ടോ, എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷങ്ങൾ, അവിടെ സുഖമല്ലേ? എല്ലാരും
0: സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. വണ്ടി ഇപ്പൊ നമ്മുടെ ഓൾറെഡി വരെ പാസഞ്ചർ പാലക്കാട് എത്തിയിട്ടുണ്ട്.
1: അതറിഞ്ഞാ മതി, സന്തോഷം.
0: ഓക്കെ, പറഞ്ഞോളൂ.
1: അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അത് ഒരു പ്രാധാന്യമുള്ള ഘടകം തന്നെയാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മളൊരു സാമൂഹ്യ ജീവിയാണല്ലോ, നമ്മൾ വീട്ടിലെ സ്വാതന്ത്ര്യം ഒരിക്കലും വെളിയിലെടുക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വെളിയിലിറങ്ങിയ പിന്നെ സാമൂഹ്യ ജീവിയാ. അവരുടെയും കൂടെ ഒരു സമ്മതം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എന്നാലും ഒരു എന്താ പറയുക, ഒരു സോഷ്യൽ മര്യാദ ഇല്ലേ?
0: നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളിൽ, ചേട്ടാ ഇപ്പൊ പറയുന്നത്, ചില നമുക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും, അവിടെ ഭയന്ന് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട്.
1: ഭയക്കണ്ട, ഭയക്കണ്ട. ഞാൻ ഒരു ഒരു ചെറിയൊരു ഇത് പറയണതിന്, ഒരു മറ്റേ പാർക്കില് രണ്ട് ഭിക്ഷക്കാർ തമ്മിൽ കണ്ടുമുട്ടുക. അപ്പൊ അവരൊരുത്തും ചോദിക്കുക, നീ എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തി ചോദിച്ചു. പരസ്പരം പരിചയപ്പെട്ടു. അപ്പൊ നീ എങ്ങനെ ഈ ഗതിയായി ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ ജീവിതത്തിൽ എല്ലാവരും പറഞ്ഞതും കേട്ടു ഈ അവസ്ഥയിൽ എത്തി എന്ന് പറഞ്ഞു. അപ്പോ മറ്റേ പിച്ചക്കാർ ഇങ്ങോട്ട് ചോദിച്ചു, നീ എങ്ങനെ ഈ അവസ്ഥയിൽ എത്തി? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞതും കേട്ടില്ല എന്ന്
0: പറഞ്ഞു. വരാല്ലേ?
1: അതെ. അപ്പോ കുറച്ചൊക്കെ പറഞ്ഞത് കേൾക്കണം. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് കേറരുത്. അപ്പൊ വെളിയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കേൾക്കണം. ജൈവം നമുക്ക് ചെവി തന്ന അതിനാ, എല്ലാം കേൾക്കുക. എന്നിട്ട് നമ്മുടെ ആ മനസ്സിനോട് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനോട് അതൊന്ന് വിശകലനം ചെയ്ത് അതിന് നല്ല ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ പ്രയോഗിക്കുക. കേട്ട പാഠം അങ്ങ് എടുത്ത് പ്രയോഗിക്കരുത്. അതാണ് നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് വരുന്ന ഏറ്റവും വലിയ അബദ്ധം. കേട്ട പതിനെ അതിനെ അങ്ങ് എടുത്ത് വെളിയിലോട്ട് വിടുക. ഒരു പ്രോസസ്സിങ് നടക്കുന്നില്ല. എല്ലാം കേൾക്കാനുള്ള അവകാശം നമുക്കുണ്ട്. കേട്ട ശേഷം നമ്മുടേതായ ഒരു സെൽഫ് പ്രോസസ്സിങ് ചെയ്യണം. അതിൽ ഏതാ നല്ലത്, ഏതാ കെട്ടത്, നമുക്കത് മാച്ച് ആവുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നുള്ളത് അറിഞ്ഞ ശേഷം അതിന് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക.
0: ഓക്കേ, ചില തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് നമ്മൾ സ്വയം ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും.
1: ഇതില്ല ഇന്ന് ഈ സമൂഹത്തിലെ 100-99 പേർക്കും അതില്ല. കേട്ടത് പതിയെ എടുത്ത് ചാടുക ഏത് കാര്യത്തിലാണെങ്കിലും.
0: അതെ, ശരിയാണ്.
1: അത് ജോലി ആയാലും മറ്റേ ഒരു പ്രോസസ്സിങ് ചെയ്യും. നമുക്ക് ദൈവം തലച്ചോറ് തന്നിട്ടുണ്ട്. മന്ദബുദ്ധിയായി ജനിക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിലല്ല, അവരുടെ കാര്യം പോട്ടെ. അതല്ലാതെ ദൈവം ഈ അറിവും ബുദ്ധിയും ചോറ് തിന്ന് ജീവിക്കുന്ന നമ്മള് ഒന്ന് പ്രോസസ്സിങ് ചെയ്യണ്ടേ? എന്ന ശേഷം നിങ്ങൾ തീരുമാനം എടുക്കുക. ഒരു കുറച്ച് സമയം കൊടുക്കുക അതിന്.
0: അതെ, അതെ.
1: ഓക്കെ, എല്ലാം കേൾക്കാനുള്ള അവകാശമുണ്ട്. കേൾക്കണം തന്നെയാണ് ഞാൻ പറയുന്നത്. എന്ന ശേഷം സെൽഫ് ഒരു പ്രോസസ്സിങ് ചെയ്ത് കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെ
0: നമ്മൾ സമാധാനമായിട്ടിരുന്ന് നമ്മൾ നമ്മളെ തന്നെ വിശകലനം ചെയ്ത് ആലോചിച്ച് കണ്ടെത്തി എടുക്കുന്ന തീരുമാനങ്ങൾ
1: നമുക്ക് അതിലേത് നല്ലത് നല്ലത് കെട്ടത് തിരിച്ചറിയാനുള്ള ഒരു ഇത് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതാണ് മനുഷ്യനും മൃഗങ്ങളും നമ്മൾ വ്യത്യാസം. മൃഗങ്ങൾക്ക് അറിയില്ല റോഡ് ക്രോസിങ്ങും, നമ്മൾ ഫോൺ അടിച്ചാലും മാറില്ല ഇത് വാഹനമാണോ ഇടിക്കുന്നുള്ള തോന്നുന്നില്ല. കാരണം നമുക്കതല്ല, നമുക്ക് തിരിച്ചറിവ്, ഏഴാമതൊരു അറിവ് പറയുന്നത് മനുഷ്യന്. അത് പ്രയോഗിക്കണം. അത് പ്രയോഗിക്കുന്നില്ല എന്ന ആളുകൾ, അത് പ്രയോഗിച്ചാൽ വൃത്തിയാവും. പിന്നെ മറ്റുള്ളവർ പറഞ്ഞ പോലെ കുറച്ച് പേര് പറയുന്നൊക്കെ കേൾക്കുക. നമ്മൾ ആരും പറയാതെ കേൾക്കുക നടക്കണ്ട. എല്ലാവരും പറയുന്നതും കേൾക്കണ്ട. മറ്റേ അവസ്ഥയാവും. എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഹെൽത്തി ഡേ വിഷയുന്നു. താങ്ക് യു
0: ചേട്ടോ. താങ്ക് യു. വണ്ടിയിൽ പോരുതേ, വണ്ടിയിൽ
1: ഇവിടെ തന്നെ ഉണ്ട്.
0: ചിലപ്പോൾ ശരിയാണ്, ചിലപ്പോഴൊക്കെ നമ്മള് നമ്മളെ ഒന്ന് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് നേരെ വരുന്ന അക്രമങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് തളർത്തുന്നതിനെയൊക്കെ നമ്മളൊന്ന് വിലയിരുത്തുക. ഇദ്ദേഹം പറയുന്നതിന് എന്തെങ്കിലും ഒരു ഒരു കഴമ്പുണ്ടോ, അല്ലെങ്കിൽ ഇത് ഞാൻ ശ്രദ്ധിക്കണം. നമ്മൾ സ്വയം വിലയിരുത്തിയിട്ട് പിന്നീട് നമ്മുടെ സ്വപ്നങ്ങളെ ക്രൂരമായി വിമർശിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിനെയൊക്കെ ചിലപ്പോഴൊക്കെ ചെവിക്കൊള്ളാതെ മുന്നോട്ട് പോകുന്നത് തന്നെയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, നമ്മുടെ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നതിന് ആരുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ചില അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേൾക്കുക കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: നമസ്കാരം.
0: നമസ്കാരം. പറഞ്ഞോളൂ ചേച്ചി.
2: ഞാന് എന്തോ ആലോചിച്ചു വിട്ടുപോയി. അല്ല, വണ്ടിയെ പാലക്കാടുന്ന് കരുനാഗപ്പള്ളി വഴി വരുവോന്ന് ചോദിക്കുകയായിരുന്നു.
0: പെട്ടെന്ന് എത്തുന്നില്ലേ? സെക്കൻഡ്, ഇത്രയും വേഗത്തിൽ ഓടുന്ന ഒരു വണ്ടി ഉണ്ടോ?
2: ഒരാള് കേറാനുണ്ടായിരുന്നു പറഞ്ഞതാണേ.
0: പാലക്കാട് നേരെ കൊല്ലം കാട്ടിൽ കടവിലോട്ട് വന്നു.
2: കാട്ടിക്കടവിലേക്ക് വന്നിരുന്നു. അപ്പൊ നമുക്ക് വിഷയം ഒരു അടിപൊളി വിഷയമാണ്. പറഞ്ഞ കൂട്ടി സമ്പത്ത് അധികം തിന്നുകൂട്ടി വെക്കായിരിക്കാം.
0: നമ്മളല്ലേ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയം നമ്മളെ നിയന്ത്രിക്കുന്നു.
2: അതും ഒരു വിഷയമുണ്ട്. നമ്മൾ എങ്ങും എത്തത്തില്ല അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ.
0: അപ്പൊ
2: വേറെ ആരുടെ വിഷയം പറഞ്ഞ എന്റെ സ്വന്തം കാര്യം പറഞ്ഞ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഭയങ്കര ശക്തമായ എതിർപ്പാണ് പരിസരത്തു നിന്നുണ്ടായത്. പൊടി പറക്കുന്നു, അങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, അതെല്ലാം നമ്മൾ
0: എന്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതുകൂടി ഒന്ന് പറ ചെയ്ത ബിസിനസിന്റെ പേരെന്ന് പറ. ഞാനോട് നോക്കട്ടെ എന്താ ബിസിനസ്.
2: അപ്പൊ അതിന്റെ പൊടി പടലങ്ങൾ പറക്കുന്നു. അങ്ങനെ തെങ്ങിന്റെ വസ്തുക്കൾ എന്ന് പറയുന്ന ഒന്നും ദോഷമുള്ളതല്ല. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ പനുപോലെ ഇതിനെ വളർത്തിയെടുക്കുക. തെങ്ങിന്റെ എല്ലാ ഭാഗവും ഉപയോഗിക്കാൻ കൊള്ളാവുന്നതാണ്. തൊണ്ട്, ചകിരി, ഇതൊക്കെ പഴയ കാലത്ത് നമുക്കറിയാലോ തൊണ്ട് മൂടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. കായലില് ഒരു സ്മെൽ ഫീൽ ചെയ്യും എന്നല്ലാതെ ഈ പറഞ്ഞ മാരക രോഗങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഒരു പക്ഷേ ആ ഒരു സ്മെല്ലായിരിക്കാണോ അല്ലെങ്കിൽ ഏതെങ്കിലും അണുക്കളെയൊക്കെ നശിപ്പിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നോ ഒന്നും അറിയത്തില്ല. എങ്കിലും എന്റെ അച്ഛനൊക്കെ തൊണ്ടൊക്കെ ഇറങ്ങി ആ ചെളിക്കകത്തുനിന്ന് വാരിയെടുക്കുന്ന ഒരാളായിരുന്നു. ഒരു രോഗവും എന്റെ അച്ഛനെ ബാധിച്ചിരുന്നില്ല 86 വയസ്സിൽ മരിക്കുന്നവരെ. അപ്പൊ അത്രയും ഉള്ള ആ സാധനം നമ്മൾ തുടങ്ങിയപ്പം അത് നമ്മളോടുള്ളൊരു നമ്മളൊക്കെ നന്നായിട്ടുണ്ടോ വലിയ ബിസിനസ് വലിയ മെഷീനറി ഒക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ കുറച്ചുകൂടെ മുകളിലാണ്. സാധാരണ ആൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ കുറച്ചുകൂടെ മുകളിലായിരുന്നു കാര്യങ്ങൾ. പിന്നെ അതിന്റെ ആ ഒപ്പം തന്നെ എന്നെ ഗവൺമെന്റ് സർവീസിൽ 2 തവണ വിളിച്ചു ആ സമയത്താണ്. പിന്നെ ഞാൻ ഇൻഷുറൻസ് ഫീൽഡ് നിൽക്കുന്നത്, ഇതൊന്നും ഞാൻ വിട്ടില്ല. അപ്പൊ ഇതെല്ലാം കൂടി കണ്ടപ്പോ ആൾക്കാർക്ക് ഭയങ്കര ഇവളെന്തൊക്കെയോ ആക്കാം എന്നുള്ളൊരു ഒരു ധാരണ അത് മനസ്സിലുണ്ടാകും. പക്ഷെ നമ്മള് നേരെ പോവുക, നമ്മളുടെ ചെരികളിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ബാക്കിയുള്ളവർ എന്ത് പറയുന്നു അത് നമ്മൾ മൈൻഡ് ചെയ്ത ബാങ്ക് ലോണാണ് അടയ്ക്കണ്ടേ. അവര് പറയുന്നത് അങ്ങ് നിർത്തി വെച്ച് കളയാന്ന് വെച്ചാൽ ബാങ്ക് ലോൺ ബാങ്കായിട്ട് സമ്മതിക്കുക. നമ്മൾ ഒന്നല്ലേ വേറൊന്ന്, അത് പരാജയപ്പെട്ടപ്പം നമ്മൾ വേറൊന്നിലൂടെ നീങ്ങി ലോണിനൊക്കെ നമ്മള് ബാധ്യതകൾ ഒതുക്കി കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ബാക്കിയുള്ളവരെ നമ്മൾ നോക്കിയിരുന്നാൽ നമ്മുടെ ജീവിതം പരാജയമാണ്.
0: അതെ, മറ്റുള്ളവരുടെ കാര്യം പരാജയത്തെ ആഘോഷിക്കാൻ നിൽക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് ചുറ്റുമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു സ്വയം ബോധം എപ്പോഴും ഉണ്ടായിരിക്കും.
2: തീർച്ചയായിട്ടും ആ ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മളുടെ ശരികളാണ് എപ്പോഴും ശരി. നമുക്ക് ചില ആശയങ്ങളുണ്ട്, നമ്മൾ അത് ആ നേർവഴിയിലൂടെ പോകും. അവരെന്ത് പറയുന്നു, ഇവരെന്ത് പറയുന്നു, അയ്യോ അവർക്കത് ഇഷ്ടമാകുന്നില്ല, അതൊന്നും നമ്മൾ നോക്കരുത്. എല്ലാവരും അവരവരുടേതായ അഭിപ്രായത്തിൽ മുന്നോട്ട് പോകും. പിന്നെ ആരുടെ അഭിപ്രായം കേൾക്കണ്ടെന്നല്ല, മുതിർന്നവരുടെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം.
0: മുതിർന്നവരുടെ അഭിപ്രായം കേട്ടിട്ട് ഇതൊക്കെ നടത്തിയാൽ കഴിഞ്ഞാൽ ഇതിന്റെ ശരിയും തെറ്റും അനുഭവിക്കാനുള്ള ഒരു മനക്കെട്ടികൾ ഉണ്ടാക്കി വെച്ചേക്കണം.
2: തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും നല്ല ഉപദേശങ്ങൾ. നല്ല ഉപദേശങ്ങൾ എന്ന് വെച്ചാൽ ജീവിച്ച് ജീവിത അനുഭവങ്ങൾ പറഞ്ഞേ എന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ്.
0: അതെ,
2: കാരണം നമ്മളെ ശരീര വസ്തുടെ നീക്കിവിടും. അങ്ങനെയുള്ളവരെ നമ്മൾ അംഗീകരിക്കണം. ചിലര് നമുക്ക് ഓരോ ഇങ്ങനെ പണി തന്നോണ്ടിരിക്കും, അത് ശരിയാ ഇത് ശരിയാന്ന് പറഞ്ഞ് നമ്മളെ മിസ്ലീഡ് ചെയ്യും. അതുണ്ടായിരുന്നു നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്തിരിക്കണം.
0: അതെ അതെ,
2: കുടുംബത്തിന്റെ കാര്യം മക്കൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ പല രക്ഷകർത്താക്കളും അവര് ജീവിക്കുന്നില്ല, അവര് മറ്റവർക്ക് വേണ്ടി ഇതിങ്ങനെ അമർത്തി വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അവർ ഈ വാർദ്ധക്യത്തിൽ ഇവര് നോക്കുവോ? അതുമില്ല, അടുത്ത തലമുറ ഇതെല്ലാം നശിപ്പിച്ചു കളയുകയും ചെയ്യും. ഇതുകൊണ്ട് എന്തെങ്കിലും അനുഭവിക്കാൻ
0: പറ്റുമോ?
2: ചക്രവർത്തി പോയ കുട്ടി 2 കൈയും പുറത്തേക്ക് ഇട്ടായിരിക്കും പോകുന്നത്.
0: അതെ,
2: ഒന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. എല്ലാം വെട്ടിപ്പിടിച്ച ആ മനുഷ്യൻ യാത്രയാകുമ്പോ അദ്ദേഹം പറഞ്ഞു, എന്നെ അതിന് മുന്നേ മരണത്തിന് മുന്നേ അദ്ദേഹം പറഞ്ഞാണ് എന്റെ കൈ രണ്ടും പുറത്തേക്ക് ഇട്ടേക്കണോ. കാരണം ഞാനൊന്നും കൊണ്ടുപോയില്ല, ഈ പെട്ടിപ്പിടിച്ചൊന്നും കൊണ്ടുപോയില്ല എന്ന്. അതുപോലെ തന്നെ എല്ലാവരുടെ അവസ്ഥ.
0: തീർച്ചയായിട്ടും മക്കളെ സ്നേഹിക്കുക, പക്ഷേ ആ കൂട്ടത്തിൽ നിങ്ങൾ നിങ്ങളെ മറന്നു പോരുത് കേട്ടോ. നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അവർക്ക് വേണ്ട എല്ലാ തണലും വഴികാട്ടിയും ഒക്കെ ആവുക. നാളത്തേക്ക് വേണ്ടി അവർക്ക് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഈ കുറച്ച് ആളുകളോടൊക്കെ ഇങ്ങനെ ഇടപെടുന്ന കൂട്ടത്തില് പലരുടെയും കഥകൾ നമുക്ക് ഈ ഓണാട്ടുകാരെ പാസഞ്ചറിൽ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടാറുണ്ട്. മക്കളേന്ന് പറഞ്ഞ് ജീവിച്ച ആളുകൾ ഈ വയസ്സാങ്കാലത്തൊക്കെ അവർ പ്രതീക്ഷിക്കുന്ന ചില പ്രതീക്ഷകളൊക്കെ ഒരുപക്ഷെ നന്നായിട്ട് ജീവിച്ചതിന് ശേഷമാണ് തിരിച്ചടികൾക്ക് അനുഭവിക്കുന്നതെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയത്. പക്ഷേ ഒരു ജീവിതം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് ഒരു പ്രതീക്ഷയാണല്ലേ, നമ്മൾ എന്ത് കിട്ടും എന്നൊന്നും പ്രതീക്ഷിക്കാനൊന്നും പറ്റില്ല. ഞാൻ പല ആങ്കിളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ച ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. ജീവിതത്തിൽ മറ്റുള്ളവർ ഇപ്പോൾ ഒരു ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു, വ്യത്യസ്തമായിട്ടുള്ള പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ രവിചേട്ടൻ പറഞ്ഞത് സ്വയം ഒന്ന് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചൊന്ന് വിലയിരുത്തുക. ഇൻ കേസ് നമ്മൾ തകർന്നു പോയാലും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആക്കി വെക്കാനുള്ള, ഒരു പക്ഷേ ജയിക്കാം, ഒരു പക്ഷേ പരാജയപ്പെട്ടേക്കാം. ആദ്യം വിളിച്ച് ബിന്ദു ചേച്ചി പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് പണ്ട് അങ്ങനെയല്ലായിരുന്നല്ലോ, ഇങ്ങനെയായിരുന്നല്ലോ, ഈ വിജയം അല്ലെങ്കിൽ ഒരാൾ വളരുന്നതിൽ ഭയങ്കരമായി അസൂയപ്പെടുന്ന ആളുകളുണ്ട്. സഹിക്കാൻ പറ്റില്ല, ചില ആളുകളൊക്കെ വളരെ കഷ്ടപ്പെട്ട ഒരു ജീവിതം മൊത്തവും ജീവിച്ച് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു പുരോഗമനമോ അല്ലെങ്കിൽ വളരെ കഷ്ടപ്പാടുകളിലൂടെ ആയിരിക്കും അവരുടെ ജീവിതം മൊത്തവും കഷ്ടപ്പാടിലൂടെ ജീവിച്ച് വന്നതിന് ശേഷം മക്കളൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് അവരൊന്ന് സന്തോഷമായിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകൾ കൂടി നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് അവരിപ്പം പറയും പണ്ട് അങ്ങനെയായിരുന്നല്ലോ, പണ്ടിങ്ങനെ നടന്നതാണല്ലോ. കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ജീവിതം ഒന്നും രണ്ടാമതായിട്ട് വരില്ല. ഒരുപാട് നെഗറ്റീവ് അടിച്ച് വളർച്ചയിൽ, അല്ലെങ്കിൽ പണ്ട് അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള പറയുന്ന ആളുകളിൽ നിന്ന് നൈസായിട്ട് ഒഴിഞ്ഞു മാറിപ്പോകുന്നത് തന്നെയാണ് നല്ലത്. പിന്നീട് എപ്പോഴും ആലോചിക്കുക, നമുക്കൊരു പരാജയം വന്നാൽ ആഘോഷിക്കുന്ന കുറേ ആളുകൾക്ക് ചുറ്റുമാണ് നമ്മൾ നിൽക്കുന്നതെന്നൊരു ബോധം വരിക. മുന്നോട്ട് ആത്മവിശ്വാസത്തോട് പോയിക്കൊണ്ടേയിരിക്കുക. ചിലത് ജയിക്കാം, പക്ഷേ നമ്മൾ ആദ്യാവേശത്തിൽ ഒരു കാര്യങ്ങളും നിർത്തിപ്പോകരുത്. നമ്മൾ എന്താണോ ഒരു സ്നേഹബന്ധം ആയിക്കൊള്ളട്ടെ, എന്താണോ നിങ്ങൾക്ക് ആദ്യം അതിലുണ്ടായിരുന്നത്, അത് എപ്പോഴും നിലനിർത്തുമ്പോഴാണ് അതിന് ഭംഗിയുണ്ടാകുന്നത്. അപ്പം ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ആലോചിക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കാനായിട്ട് ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത് പാളിച്ചയായി പോയേക്കാം, ഒരു പക്ഷേ ഇത് നന്നായേക്കാം എന്നുള്ളൊരു ബോധം കൂടി ഉണ്ടാവണം. ഈ ജീവിതം രണ്ടാമതൊന്നുകൂടി അഭിനയിക്കാനോ ജീവിച്ച് തീർക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ കേട്ടോ. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാരെ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമ്മളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ അവരിങ്ങനെ ഒരിക്കലും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവർ നമ്മളെ ഇങ്ങനെ പറയുന്നു, അവർ നമ്മളെ ഇങ്ങനെ പറയുന്നു, അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ജീവിതം വെറുതെ ജീവിച്ച് മരിച്ച എത്രയോ പേരുടെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതെന്നറിയാമോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നോക്കാം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. അയ്യോ എന്റെ സോളി ഇത്തിരി കൂടിപ്പോയി. ഗുഡ് മോർണിംഗ്. സുഖാണോ?
1: സുഖാണ്.
0: പറഞ്ഞോളൂ.
1: ഇതെല്ലാം കഴിഞ്ഞു, ഇന്ന് പോന്നു,
0: ഇന്നോട്ട് ജോലിക്ക് പോവാണ്.
1: ക്ലാസ് ഒക്കെ ഇട്ടിരുന്നല്ലേ, മറിഞ്ഞു വീണു.
0: ഓക്കെ. വടംവലിക്ക് ശേഷം
1: ലൈറ്റിന് പോണം. പിന്നെ ജീവിതം നമുക്ക് ഒന്നല്ല ഉള്ളു.
0: അതെ,
1: അതങ്ങ് അടിച്ചു വിളിക്കും. എനിക്ക് പാട്ടുപെട്ടിയൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ എപ്പോഴും പാട്ടും കേട്ട് കേട്ട് സൗണ്ടിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിട്ട് അതെല്ലാം കേട്ട് എന്റെ ഒരു വണ്ടി പോയാ അതിലെ തുള്ളി നശിപ്പിക്കും. പാട്ടൊരു കേട്ടാ വീട്ടിലും അത് തന്നെ, എവിടെയെങ്കിലും ഒരു പാട്ട് ഞാൻ ആരെങ്കിലും വന്ന് എഴുന്നേക്കാനൊന്നും പറഞ്ഞേക്കത്തില്ല, ഞാൻ കേറി അങ്ങ് തുടങ്ങും.
0: ആകെ ഒരു കുഞ്ഞു ലൈഫ്, ഇതൊന്നും രണ്ടാമതൊന്നും വരില്ല എന്നേ. അപ്പൊ
1: ഉള്ള സമയം നമ്മളങ്ങടിച്ചു വിളിക്കുക.
0: അതെ, ഉള്ള സമയം നമുക്കുള്ള ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ മാനസികമായി തളർത്താതെ മുന്നോട്ട് പോയാ മതി.
1: അതെ, അത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നെന്ന് ഞാൻ നോക്കത്തില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് ഉണ്ടല്ലോ.
0: അതെ, തീർച്ചയായിട്ടും.
1: വീട്ടിലായിരിക്കും പ്രശ്നമില്ല, അന്നേരം പിന്നെ നമ്മൾ അത് നോക്കിയാ പോരാ,
0: അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് സമാധാനമായിട്ട് ഇവിടെ ഉറങ്ങാനും പറ്റും, നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ.
1: വിജയമേമയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ.
0: ഓക്കേ, ശരി ചേച്ചി, വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ശരി ശരി. അപ്പോ യാത്ര നമുക്ക് ഇങ്ങനെ തുടരാം. നമ്മള് ചില കാര്യങ്ങള് ഓക്കെ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ടീച്ചർ അമ്മേ.
2: മറന്നിട്ടല്ലേ?
0: എങ്ങനെ മറക്കാനാ, വിളിക്കാതെ ഞാൻ എന്താ ചെയ്യാൻ പറ്റും? പറഞ്ഞു ടീച്ചർ അമ്മേ.
2: എന്തുവാ മോളെ, ഇന്നത്തെ വിഷയം പോലും ഞാൻ കേട്ടില്ല. ഞാനിങ്ങനെ കുളിച്ചേച്ചി ഓടി വന്നപ്പടി ഞാൻ എന്തോ ഒന്ന് കേട്ട്. എന്തുവാ, ആർക്ക് വേണ്ടി ജീവിക്കണമെന്നുള്ളേ?
0: അങ്ങനല്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന ഭയം നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുണ്ടോ?
2: അത് എനിക്ക് ഒരു പൊതുവെ ഒരു കാര്യം പറയാനുള്ള, മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക എന്നുള്ളത് ഒരു മനുഷ്യ ജീവിതത്തിലെ ഒരു ഘടകം മാത്രമാണ്. ഇത് നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രം നമ്മുടെ ജീവിതം ഉഴിഞ്ഞു വെച്ചിട്ട് അവസാനം നമുക്ക് വൃദ്ധസദനത്തിൽ പോകാനുള്ള ഒരവസരം ഉണ്ടാക്കരുത്. അവരവർക്ക് അവരവരെ ഒരു എപ്പോഴും കരുതൽ ഉണ്ടായിരിക്കണം. മക്കൾക്ക് വേണ്ടി ജീവിക്കണം, ജീവിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മൾക്ക് വേണ്ടിയും കൂടെ നമ്മൾ ജീവിക്കണം. ഇന്നത്തെ പൊതുവിലുള്ള ഒരു കാലം നമ്മുടെ പരിസരം കാണുന്ന കാര്യങ്ങളാണ് ഇന്ന് വൃദ്ധരായ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം. ഒരിക്കലും ആർക്കും സഹിക്കാൻ പറ്റത്തില്ല. ഒരു 10% അങ്ങാണേ ഉള്ളൂ രക്ഷകർത്താക്കൾ നോക്കുന്ന മക്കൾ. അതുകൊണ്ട് അവരവർക്ക് വേണ്ടി എപ്പോഴും ഒരു സ്ഥിര വരുമാനമില്ലാത്ത ആൾക്കാരെ കിട്ടുന്നതിൽ ഒരു വിഹിതം അവർ സൂക്ഷിക്കണം. ഒരു ആരുടെയും മുമ്പിൽ കൈ നീട്ടാതെ നമുക്കൊരു മരുന്ന് മേടിക്കാനോ അല്ലെ മറ്റെന്തെങ്കിലും കാര്യത്തിനോ നമ്മളെപ്പോഴും നമുക്കൊരു കരുതൽ ഉണ്ടാകണം. അത് മാത്രമേ എനിക്ക് എല്ലാരോടും പറയാനുണ്ട്. ഈ സ്ഥിര വരുമാനം ഇല്ലാത്ത ആൾക്കാർ വലിയ കഷ്ടത അനുഭവിക്കുന്നു. അതുകൊണ്ട് ഒരു മക്കളും നോക്കുമെന്ന് ഇനിയുള്ള കാലം വിചാരിക്കണ്ട. ഞാൻ ഡെഫിനിറ്റ് ആയിട്ട് പറയുക, ഇന്ന് പരിസരം കാണുന്ന എന്തൊക്കെയാ.
0: ഓക്കെ അമ്മേ, നമ്മുടെ വിഷയത്തിൽ നിന്ന് കുറച്ച് മാറിയാണ് നമ്മുടെ ചർച്ച പോകുന്നത് കേട്ടോ.
2: ആണോ, എന്നാ വെച്ചോ മോളെ. ഞാനേ, ഞാൻ സ്ഥിരമായി ഇന്നത്തെ വിഷയം എന്തുവാന്നും കേട്ടില്ല. പിന്നെ നിന്റെ സ്വരം ഒന്ന് കേക്കാമെന്ന് വിചാരിച്ചിട്ട് വിളിച്ചത്. ഞാനൊരു
0: കട്ട് ചെയ്യരുതേ, പോവല്ലേ, ചോദിക്കട്ടെ. സുഖമായിട്ടിരിക്കുന്നോ?
2: ഒരു പരിവ ഇങ്ങനെ പോകുന്നു മോളെ. അല്ലാതെ പരിപൂർണ സുഖം ഇത്രയും പ്രായമായില്ലേ, ഇനി കിട്ടുന്ന സുഖം ദൈവത്തിന്റെ വരദാനമാ.
0: അങ്ങനെ പറയരുത്, ഇനി അങ്ങോട്ട് റേഡിയോയിലൊക്കെ പാട്ടൊക്കെ കേൾക്കുമ്പോ രണ്ട് തുള്ളിലൊക്കെ തുള്ളി ചാടിയൊക്കെ അടിച്ചു പൊളിച്ചങ്ങോട്ട് നടക്കണോന്നേ.
2: ഓക്കെ, എപ്പോഴും അടിച്ചു പൊളിച്ച് നടക്കണോന്നാ മോളെ ആഗ്രഹം. അല്ലാതെ നടന്നും കിടന്നു കഴിഞ്ഞാലേ നമ്മുടെ ജീവിതേ പോയി.
0: അതെ, ചിരിക്കാൻ നമുക്ക് ഈ സന്തോഷത്തിന്റെ കാര്യത്തിൽ പ്രായമൊന്നും എങ്ങും പറഞ്ഞിട്ടില്ല.
2: അതൊന്നും ഒരു പ്രശ്നമല്ല, എപ്പോഴും ചിരിക്കാനും സന്തോഷിക്കാനും അവസരം കിട്ടിയാൽ അത് നമ്മള് കളയരുത്.
0: അതെ അതെ, തീർച്ചയായിട്ടും അമ്മേ. അപ്പൊ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.
2: ആ മോളെ അമ്മ എന്റെ അന്വേഷണം പറയണം.
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.
2: ഞാൻ ഒരു ഹോമിയോ ആശുപത്രി പോകാൻ തുടങ്ങും ആ മോളെ. അല്ലേ ഒരു താലൂക്ക് ഹോമിയോ ആശുപത്രി ഉണ്ട്, അവിടുന്ന് ഇപ്പൊ മരുന്ന് കഴിക്കുക. എനിക്കൊരു ഇച്ചിരി വ്യത്യാസമുണ്ട്.
0: പോയിട്ട് വായോ. ശരി കേട്ടോ.
2: ശരി
0: ശരി ഓക്കെ. അപ്പൊ ഈ അമ്മമാരുടെ സ്നേഹം എന്ന് പറയുന്നതുണ്ടല്ലോ, അത് നമുക്കത് കിട്ടുമ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷമാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു അമ്മയെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചില ആളുകൾ നന്നായി ചിരിക്കുന്നത് ആളുകൾക്ക് അസൂയയാണ്. അതായത് ഒരാൾ മനുഷ്യന്മാരുടെ ചിന്താഗതിയൊക്കെ ഒത്തിരി ഒത്തിരി ഒത്തിരി മാറിപ്പോയിരുന്നുണ്ട്. വേറൊരാൾ താനൊട്ട് സന്തോഷിക്കത്തുമില്ല, മറ്റൊരാളെ സന്തോഷിക്കുന്നു, അവർ വളരുന്നത് സ്വന്തമായി കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ അസൂയയും കുശുമ്പും ഒക്കെ ഡയറക്റ്റായിട്ട് തന്നെ അവരോട് പറയുകയും അവരെ മാനസികമായി തളർത്തുകയും ചെയ്യുന്ന സിറ്റുവേഷനിലുള്ള ആ സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ അവർ ചില ആളുകൾക്ക് എന്തെങ്കിലും കമൻറ്റ് കേൾക്കുമ്പോഴത്തേന് അവരങ്ങ് ഇല്ലാണ്ടായി പോകും കേട്ടോ. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. നമസ്കാരം റസിന ചേച്ചി. എന്തുണ്ട് വിശേഷം?
3: സുഖായിരിക്കുന്നു.
0: എന്ത് പറഞ്ഞു കേക്കട്ടെ. നമ്മൾ അന്ന്
3: പ്രോഗ്രാമിൽ
0: എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പറഞ്ഞു.
3: നമ്മള് നാളെ ഉണ്ടോ നമുക്കറിയത്തില്ലല്ലോ.
0: അതെ അതെ.
3: അപ്പൊ നമ്മള് കിട്ടുന്ന അവസരം പരമാവധി ഹാപ്പിയായി ജീവിക്കുക.
0: അതെ. ഞാനേക്ക് ആരെങ്കിലും പേടിയുണ്ടോ ലൈഫിൽ? ഇങ്ങനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാണോ?
3: ഇല്ല ഇല്ല. അല്ല പണ്ട് ഞാൻ അയ്യോ അവര് എന്തെങ്കിലും പറയോ ഇവരെന്തെങ്കിലും പറയോ അങ്ങനെയൊക്കെ ഒരു ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടായിരുന്നു ഒത്തിരി. പക്ഷെ ഒരു 10 വർഷമായി ഇപ്പൊ അതൊന്നും ഇല്ല.
0: നന്നായിട്ട് പണിയെടുക്കുന്നു, നന്നായിട്ട് ജീവിക്കുന്നു.
3: എവിടെയെങ്കിലും പാട്ട് കേട്ടാൽ അവിടെ നിന്ന് ഡാൻസ് കളിക്കണമെന്ന് തോന്നിയത് അങ്ങനെ ഡാൻസ് കളിച്ചോളൂ.
0: അതെ. ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടോ.
3: ഇപ്പൊ 28 ഓണത്തിന് നമുക്ക് ഡാൻസ് കളിക്കണ്ടേ?
0: 28 ഓണത്തിന് ലൈവ് ആയിരിക്കും, മിക്കവാറും ലൈവ് ഡ്യൂട്ടിയാ. കളിക്കാം, കളിച്ചു വിളിക്കാം. ഓക്കെ. അപ്പോ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ സന്തോഷിക്കുക. മറ്റുള്ളവർ എന്ത് വിജയം? ഇപ്പൊ നമ്മുടെ രാവിലെ തന്നെ ആദ്യം വിളിച്ച റസീനത്തെ പറഞ്ഞ ഒരു കാര്യം പോലെ, ഇപ്പൊ ഒരു 10 മണിവരെ ജോലിക്ക് പോകുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് ആ സമയത്തെ വന്ന് കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒക്കെ ജോലിയുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ലേറ്റായിട്ട് അതിനെയും പോലും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനെയും വേറൊരാളുടെ അഭിപ്രായം വെച്ച് കേൾക്കേണ്ട കാര്യമില്ല. എങ്ങനെയാണോ നമ്മുടെ സാഹചര്യങ്ങൾ ഇതിനെയൊക്കെ മാനിച്ചുകൊണ്ട് വേണം നമ്മൾ, അല്ല മാനിച്ചുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ മനസ്സിലാക്കുക, അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ രവിചേട്ടൻ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മളൊരു വിലയിരുത്തൽ സ്വയം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇത് ശരിയാണോ, ഞാൻ ഇവരെയൊക്കെ ധിക്കരിച്ചെടുത്ത തീരുമാനങ്ങൾ ഇൻ കേസ് പരാജയമായി പോയി കഴിഞ്ഞാൽ ഇവരെന്നെ കളിയാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ബോധം, അതിനെ മാനസികമായി നിങ്ങളതിനെ നിങ്ങളെ ആക്കിയെടുക്കുക, ശരിയാക്കിയെടുക്കുക എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
4: പാസഞ്ചർ പഴയ കൈ കാണിച്ചാലും നിർത്തത്തില്ല.
0: പറഞ്ഞോളൂ, കേറിക്കോളൂ.
4: കൊറേ നേരം കൊണ്ട് കൈ കാണിക്ക, അങ്ങനെ പുതിയ പുതിയ ആളുകൾക്ക് അവസരം എന്തെങ്കിലും.
0: ഒരു പരാതി പറയാതെ കേറാൻ പറ്റില്ലല്ലോ ഷാജിക്കാക്ക്.
4: എന്ത്
0: പറ്റിയെന്നറിയില്ല.
4: ആദ്യം വിളിക്കാൻ പോയപ്പോഴത്തേക്ക് സ്ഥാനത്തെത്ര വിളിച്ച്, പിന്നെ അത് കഴിഞ്ഞപ്പോ നേരത്തെ ആള് വിളിച്ച്, പിന്നെ വേറെ. പിന്നെ ഇന്നത്തെ വിഷയത്തിനകത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുണ്ട്. ജീവിതത്തിനകത്ത് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം കാര്യത്തെ പറ്റി ആലോചിച്ച് നടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ബാധകമല്ല. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക, അത് 10 പേരോട് പറയുക, അതിനെപ്പറ്റിയുള്ള ആങ്സൈറ്റി എന്ന് വേണം പറയാൻ, അതിനെപ്പറ്റി ഇതിനെ ചിന്തിച്ച് വിഷമിച്ച് പ്രയാസപ്പെട്ട്, അല്ലെങ്കിൽ അന്യരുടെ ആകുമ്പോ ചിലപ്പോ അറിഞ്ഞു പോയാൽ അടി കിട്ടുമെന്നും പറഞ്ഞ് സ്വന്തം സഹോദരങ്ങളുടെ കാര്യം നേരെ വിളിക്കുമ്പോ അവിടെ ആണെന്ന് പറഞ്ഞ്, ഇവിടെ ആണെന്ന് പറഞ്ഞ്, മറ്റേത് പറഞ്ഞ്, ഞാൻ അവനെ വിചാരിച്ച അവന് ആരും ആകത്തില്ലായിരുന്നു. ഈ രൂപത്തിലല്ലാതെ ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കാര്യം, എനിക്ക് ചില കടമകളും കർത്തവ്യങ്ങളും ആണ്. അവരെ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യും, ഞാൻ എന്റെ കാര്യങ്ങൾ മുന്നോട്ട് നോക്കി പോവും. അപ്പൊ ചിലര് ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ വന്നു പറയുമ്പം ഞാൻ അവരോട് പറയും, എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ദുരന്തങ്ങളും എല്ലാം മാറ്റിത്തരുന്ന ആരാണ്? ആദ്യോടെ ചോദിക്കുന്ന ആരാണ്?
0: എല്ലാം മാറ്റിത്തരുന്ന ആരാണെന്നോ?
4: ആ
0: നമ്മുടെ പ്രയാസങ്ങളോ?
4: നമ്മുടെ എന്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ നേരിട്ട് പറയാവുന്ന ദൈവത്തിനോട് മാത്രമേ ഉള്ളൂ. ദൈവത്തിനോട് പറയുമ്പോൾ നിന്റെ പ്രവൃത്തിക്ക് അനുസൃതമായുള്ള ഫലം കിട്ടും. നീ പോയി പറ എന്തിനാ ഇത് എന്ന് പറയുന്നതെന്ന് ഞാൻ ഉപദേശിക്കപ്പെടും. ഉപദേശിച്ചത് എന്ന് വെച്ചാൽ കാര്യം മനസ്സിലാക്കാൻ കഴിവുള്ള ആളിനോട്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കുക, പിന്നെ നല്ലതിനെ പറ്റി ചിന്തിക്കുക, നല്ലതിനെ പറ്റി ആലോചിക്കുക, നമ്മളുടെ കടമകളും കർത്തവ്യങ്ങളും വെച്ചുകൊണ്ട് മറ്റുള്ളവനെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക. എല്ലാവർക്കും നല്ല ഏറ്റവും നല്ല ഒരു ദിവസം ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, സൈഡിനോട്ട് മാറിയിരിക്കുക. കുറെ അറ്റത്തെ
0: സീറ്റ്
4: നാലഞ്ച് മിനിറ്റ് ആകുമ്പോൾ മൂന്നാല് സീറ്റ് ഒഴിവുണ്ട്.
0: തീർച്ചയായിട്ടും ഓക്കെ. അപ്പൊ നമ്മള് നമ്മുടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോവുക. നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. നമ്മളിപ്പം പറയുന്നു നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ നമ്മൾ എങ്ങനെ കാണണമെന്ന് പറഞ്ഞു. കുറ്റപ്പെടുത്തുന്ന ആളുകളും ഒന്ന് വെറുതെ ഇരുന്ന് ഒരു പണിയില്ലാതെ കുറ്റപ്പെടുത്തുന്ന ആളുകളോട് കൂടിയാണ് പറയുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ശരിക്കും ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. വേറൊരാളെ അവരുടെ ലൈഫിനെ ഇങ്ങനെ വെറുതെ ഒരു പണിയും ഇല്ലാതെ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ എനർജി ഇതൊക്കെയാണ് നശിച്ചു പോകുന്നത്. പിന്നെ ശക്തമായ വാക്കുകൾ കൊണ്ട് വെറുതെ അവരെ പറ്റി പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് ഒരുപക്ഷെ അവരുടെ ചെവിയിൽ ഇത് അവർ ഡയറക്റ്റ് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയുമ്പോഴും ഈ കേൾക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓരോരുത്തർക്കും ഓരോരോ സ്വാതന്ത്ര്യങ്ങളുണ്ട്. അപ്പോൾ ആ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലാവണമെന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ പേടിച്ച് ചില ആളുകൾ നിരന്തരമായി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ഒരാളുടെ ലൈഫിനെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുന്ന അവസ്ഥയുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് പോകുന്ന ആളുകളോട് വല്ലാത്തൊരു ബഹുമാനം തന്നെയാണ്. അപ്പോൾ എന്തായാലും ചെറിയൊരു കുഞ്ഞൻ ഇമ്മിണി ഇടവേളയ്ക്ക് ശേഷം വേഗം നമുക്ക് തിരികെ എത്താട്ടോ. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓടാട്ടുകാരോ പാസഞ്ചർ ആണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഭയന്ന് ജീവിക്കുന്നവരാണോ നിങ്ങൾ എന്നാണ് നമ്മളിങ്ങനെ സംസാരിച്ചത്. വ്യത്യസ്തമായിട്ടുള്ള പല അഭിപ്രായങ്ങളോടി നമ്മളിങ്ങനെ വന്നപ്പോഴേക്കും നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിൽ നമ്മൾ ഓടാട്ടുകാരിൽ ഇറങ്ങിപ്പോഴുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ മറ്റുള്ളവരെ പറ്റി അമിതമായി ചിന്തിക്കേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ പറ്റിയിട്ട് അവരെങ്ങനെ നടക്കുന്നു എന്ന് ചിന്തിച്ച് നിങ്ങൾക്ക് വെറുതെ പാനിക് അറ്റാക്ക് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതെന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല ചില കാര്യങ്ങളൊക്കെ എന്നൊരു ബോധം ഉണ്ടാക്കുക. ആരെയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി വിടാനും ആവശ്യമില്ലാത്ത കമൻറ്റുകളൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനൊന്ന് ഒരു ചെറിയ ശ്രമം നമുക്ക് നടത്തിക്കൂടെ അല്ലേ. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ലൈഫേ ഉള്ളൂ, സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. അടുത്ത ദിവസം നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഇന്ത്യ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ. ലോക സാക്ഷരതാ ദിനവും കഴിഞ്ഞു. ഇന്നും സമൂഹത്തിലെ നല്ലൊരു പങ്ക് ആളുകൾ എഴുതാനും വായിക്കാനും അറിയാത്തവരായി പല ലോകരാജ്യങ്ങളിലായി ജീവിക്കുന്നു എന്നാണ് കണക്കുകൾ. കേരളം 1991 സമ്പൂർണ സാക്ഷരത നേടി. എന്നാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അത് ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലെ 85% പുരുഷന്മാർക്കും 70% സ്ത്രീകൾക്കും എഴുതാനും വായിക്കാനും അറിയാം എന്നാണ് പുതിയ കാലത്തെ കണക്കുകൾ. എന്നാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് അത് വളരെ പിറകിലായിരുന്നത്രേ. അവിടെ നിന്നും ഇത്രയും വരെ എത്തിച്ചേരാൻ നമുക്ക് കഴിഞ്ഞു എന്നത് നേട്ടം തന്നെ. ഇന്നും വികസനത്തിന്റെയും സാക്ഷരതയുടെയും സന്ദേശങ്ങൾ എത്താത്ത നിരവധി ഗ്രാമങ്ങൾ നമുക്കുണ്ട്. അവയെ സാക്ഷരതയിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശിക്കാം. യുനെസ്കോയുടെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ ലോകത്തെ സാക്ഷരത 88% യുവജനങ്ങളുടെ സാക്ഷരത 93% ലോക ശരാശരി ഏകദേശം 88% പല രാജ്യങ്ങളിലെയും സാക്ഷരതാ നിരക്ക് അതിലും താഴെയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ്. എല്ലാവരും സാക്ഷരരാകുന്ന ഒരു നല്ല കാലം വരട്ടെ എന്ന് പ്രത്യാശിക്കാം. ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നായിരുന്നു സമ്പൂർണ സാക്ഷരതാ യജ്ഞം. കേരളത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വരെ അതിന്റെ സന്ദേശം എത്തിച്ചേർന്നിരുന്നു. വലിയവരും ചെറിയവരും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചു ചേർന്നിരുന്ന് അക്ഷരത്തിന്റെ വെളിച്ചത്തെ കൈപ്പിടിയിലൊതുക്കാൻ ശ്രമിച്ച ഒരു വർഷം. ആ ഒരു വർഷം കൊണ്ട് കേരളത്തിലെ നല്ലൊരു പങ്ക് ആളുകളിലേക്ക് സാക്ഷരതയുടെ സന്ദേശമെത്തിക്കാൻ കഴിഞ്ഞത് എത്രയോ വലിയ ഒരു സന്നദ്ധ പ്രവർത്തനമായി ഇന്നും കാണപ്പെടുന്നു. അന്നത്തെ സാക്ഷരതാ പ്രവർത്തനത്തിലൂടെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തേക്കും സാംസ്കാരിക രംഗത്തേക്കും നിരവധി ആളുകൾ എത്തിച്ചേർന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകളിലൂടെ അക്ഷരത്തിന്റെ ജ്ഞാനം നേടിയ ധാരാളം പേർ നല്ല വായനക്കാരായും പിന്നീട് എഴുതുന്നവരായും ഗ്രന്ഥശാലകളുടെ നടത്തിപ്പുകാരായും മാറി എന്നുള്ളത് വേറൊരു സത്യം. സന്നദ്ധ പ്രവർത്തനത്തിന് ഇപ്പോൾ പഴയ പോലെ ആളെ കിട്ടാത്ത കാലം എന്നുള്ളതും കാലാന്തരത്തിൽ ചിന്തിച്ചു പോകുന്നു. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത്തരത്തിൽ ആളെ കൂട്ടാൻ ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും പ്രശ്നം. അത് മാറ്റിയെടുക്കാമെങ്കിൽ നമ്മുടെ നാടും നഗരവുമൊക്കെ ശുചീകരിക്കുന്നതിൽ, വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സംവിധാനം ഇനിയും ഉണ്ടാവേണ്ടതായി ഇരിക്കുന്നു. മറ്റൊരു ദിനം കൂടി കടന്നുപോയി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനം. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട എന്ന് പറയുന്ന ഒരാളെ കിട്ടാൻ ഇപ്പോൾ വലിയ പാടാണ്. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അയാളെ വിശ്വസിക്കാനും പ്രയാസമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക നഷ്ടം, ബന്ധങ്ങളിലെ തകർച്ച, പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ, ഒറ്റപ്പെടൽ, കുടുംബ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ആധുനിക ലോകത്ത് എല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രശ്നങ്ങളുടെ ഭാഗമാകാതെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്നവരുടെ എണ്ണവും കുറഞ്ഞു വരുന്നു. എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെട്ട് നടക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയാൽ തന്നെ പ്രശ്നം കൂടും. അതിനാൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ആരെയെങ്കിലുമൊക്കെ നേരത്തെ തന്നെ സുഹൃത് ബന്ധത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ ധാരാളം പരിപാടികൾ നാടെങ്ങും നടന്നു കാണും. എന്നാൽ ഒറ്റപ്പെട്ട് നടക്കുന്നവർ, ഏകാന്തത അനുഭവിക്കുന്നവർ, സമ്മർദ്ദങ്ങൾ നേരിടുന്നവർ, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കുകയാണ്. അവരെ എങ്ങനെ മാറ്റി അവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചെത്തിക്കാം എന്നുള്ളതാണ് ശരിക്കും വിഷയം.
ചിലപ്പോൾ നാം ഒന്ന് ഫോൺ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അവരെ ഒന്ന് ഓർക്കുന്നു എന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിഗ്നൽ അവർക്ക് കൊടുത്തുകൊണ്ട് നമുക്കവരെ തിരിച്ചു വിളിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. ആത്മഹത്യയ്ക്ക് ശേഷം പ്രതിരോധത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ഒരാളിനെ കൃത്യമായി നിരീക്ഷിക്കുന്ന സുഹൃത്തിനോ ബന്ധുവിനോ അയാളുടെ പ്രശ്നങ്ങൾ അറിയാൻ കഴിയും. പതിവ് പ്രവർത്തനങ്ങളിൽ നിന്ന് ഒരാളുടെ താല്പര്യം കുറയുമ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലുള്ള ഇഷ്ടം ഇല്ലാതെ കാണിക്കുമ്പോഴും അയാൾ വഴിമാറി ചിന്തിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. കുറ്റപ്പെടുത്താതിരിക്കുകയും അവരെ മുൻകൂട്ടി വിധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ എന്തുണ്ട് വിശേഷം എന്ന് ചോദിച്ചുകൊണ്ട് ഒരാളെ തിരികെ അയാളുടെ ജീവിതത്തിലേക്ക് നീ ഒറ്റയ്ക്കല്ല, ഞാനും കൂടെയുണ്ട് എന്ന തോന്നലുണ്ടാക്കാനെങ്കിലും നമുക്ക് കഴിയുമ്പോൾ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിന് കൂടുതൽ അർത്ഥം ഉണ്ടാകുന്നു. നമ്മളോടൊപ്പം ജീവിക്കുന്നവർ, നമ്മളോടൊപ്പം പല പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നവർ ഒക്കെ നിരവധി പ്രശ്നങ്ങളെ അവരുടെ ഉള്ളിൽ പേറി നടക്കുന്നുണ്ടാകും. അവരോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നാം അല്പം മനസ്സുവെച്ചാൽ ഇതൊക്കെ പരിഹരിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല പാട്ടുകൾ കേൾക്കുന്നതിലൂടെ, നല്ല ചിന്തകളിലൂടെ, നല്ല മനുഷ്യരുമായി സഹകരിക്കുന്നതിലൂടെ, നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ, പരസ്പരം ചിന്തകൾ പങ്കുവെക്കുന്നതിലൂടെ, ജീവിതാനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്നതിലൂടെയൊക്കെ നമുക്ക് പലരെയും മാറ്റിയെടുക്കാൻ കഴിയും. കഴിയുന്നതും ആരെയും ഉപദേശിക്കാതിരിക്കുക, പകരം ജീവിതാനുഭവങ്ങൾ അവർക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് ഉചിതമെന്ന് തോന്നുന്നു. ആരും ജീവിതത്തെ നശിപ്പിച്ചു കളയാത്ത ഒരു ലോകമാണ് എന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂട്ടായ്മയിലൂടെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കാലാന്തരത്തിൽ ഇനി ഒരു ഗാനം കേൾക്കാം. വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങാതെ പോയ ഒരു സിനിമയിലെ ഗാനമാണ് ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1986 ഷൂട്ട് ചെയ്യപ്പെട്ട, ഇപ്പോഴും ഇറങ്ങാത്ത സിനിമയാണ് എന്ന് രേഖകളിൽ കാണിക്കുന്നതാണ് തിടമ്പ് എന്ന ചിത്രം. ജോൺസൺ മാസ്റ്ററുടെ സംഗീതമായിരുന്നു സിനിമയ്ക്ക് പ്രധാന ആകർഷണം. രവി വിലങ്കൻ ആണ് ഗാനം എഴുതിയത്. ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ മനോഹരമായ, അത്രയധികം ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ഗാനം ഇത്തവണ കാലാന്തരത്തിൽ നമുക്ക് കേൾക്കാം. കാലാന്തരം ഗാനത്തിന് ശേഷം തുടരും.

0: ലേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
9: കാലാന്തരം,
10: കാലാന്തരം തുടരുന്നു. വിവാഹത്തിന്റെ ചിലവുകൾ വല്ലാതെ വർദ്ധിക്കുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പഴയ കാലത്തെ പോലെ അയൽക്കാരെല്ലാവരും ചേർന്ന് ഒരു വിവാഹം നടത്തിക്കൊടുക്കുന്ന കാലത്തിൽ നിന്ന് എത്ര അകലെയാണ് നാം ഇപ്പോൾ. ലക്ഷങ്ങൾ കടന്ന്, കോടികൾ കടന്ന് വിവാഹ ചെലവ് പോയിക്കൊണ്ടിരിക്കുന്നു. പലരും പലപ്പോഴും ഈ ചിലവൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കാറുണ്ട്. ഇത്രയും ആർഭാടത്തിന്റെ കാര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ഇത്രയേറെ

തന്നെ വിളിച്ചുകൂടണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. എന്തിനാണ് ഇത്രയേറെ പണം ചിലവാക്കി നാം വിവാഹങ്ങൾ നടത്തുന്നത് എന്നുള്ളത് എല്ലാ കാലത്തെയും ചോദ്യമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വിവാഹ ചടങ്ങുകൾ വലിയ ബിസിനസ്സുകാരും മറ്റും സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യമുണ്ട്. അവരുടെ സമ്പത്തുമായി അതിന് വളരെ വലിയ ബന്ധമുണ്ട്. അവർ നടത്തുന്ന ബിസിനസ് സംരംഭങ്ങൾക്ക് കൂടുതൽ അടിസ്ഥാനം പകരാൻ ഈ വിവാഹങ്ങൾ സഹായിക്കും. അവരുടെ കൂടെയുള്ള നിക്ഷേപകർക്ക് അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ സഹായിക്കും. ലോകത്തിലെ ശക്തമായ ഒരു ബിസിനസ് കുടുംബമാണ് ഞങ്ങൾ എന്നുള്ള ഇമേജ് സൃഷ്ടിക്കാൻ കഴിയും. ലോകത്തിലെ വലിയ ബിസിനസ് തലവന്മാരും രാഷ്ട്രീയ നേതാക്കളും സിനിമയിലെയും രാഷ്ട്രീയത്തിലെയും പ്രമുഖരായിട്ടുള്ളവരുമാണ് ഇത്തരത്തിൽ വലിയ വിവാഹങ്ങൾ നടത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അവർ നടത്തുന്നത് അവരുടേതായ മേഖലയിലെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ വിവാഹത്തിന്റെ ചിലവ് അവർക്കൊരു പാഴ്ചിലവല്ല. എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ച്, അത്യാവശ്യം ജീവിക്കാൻ മാത്രം മാർഗമുള്ള ആളുകളെ സംബന്ധിച്ച്, വിവാഹത്തിന്റെ ചിലവുകൾ ആർഭാട രൂപത്തിൽ നടത്തുന്നത് അവർക്ക് ബാധ്യതകളെ വരുത്തിവെക്കൂ എന്നുള്ളത് കൂടി കാലാന്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്ന് പറഞ്ഞത് റഷ്യൻ സാഹിത്യകാരനായ മാക്സിം ഗോർക്കിയാണ്. അദ്ദേഹത്തിന്റെ ദ ലോവർ ഡെപ്ത് എന്ന നാടകത്തിലെ ഒരു പരാമർശമാണ് ഇത്. മനുഷ്യൻ എത്ര മഹത്തായ പദം. അതൊരു ഗൗരവത്തിൽ ലോകമാകെ മുഴങ്ങി നിന്ന ശബ്ദമായി ഇപ്പോഴും തുടരുന്നു. അടുത്ത കാലത്ത് ഇത് ഒരു തർക്ക വിഷയമായി ഉന്നയിച്ചപ്പോഴാണ് ആ വാക്യത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുവാൻ പോയത്. ആരുടെ വരികളാണ് ഇത് എന്നുള്ളതായിരുന്നു തർക്ക വിഷയം. മാക്സിം ഗോർക്കി എന്ന എക്കാലത്തെയും മികച്ച റഷ്യൻ നോവലിസ്റ്റിന്റെ ദ ലോവർ ഡെപ്ത്സിലാണ് ഈ മനോഹരമായ വാക്യം ഉള്ളത്. ഗോർക്കി തന്റെ എഴുത്തിൽ മനുഷ്യ സ്നേഹവും മനുഷ്യന്റെ വിശ്വാസവും ഗൗരവവും എന്നും ശക്തമായി പ്രതിഫലിപ്പിച്ചിരുന്നു. മാക്സിം ഗോർക്കിയുടെ ഏറ്റവും ശ്രദ്ധേയമായ പുസ്തകമായി കണക്കാക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അമ്മ എന്ന പുസ്തകമാണ്. ലോകത്ത് ഒരുപാട് ജനങ്ങളെ സ്വാധീനിച്ച പുസ്തകം കൂടിയാണ് അമ്മ. അത് ഇന്നും അതേപടി തന്നെ തുടരുന്നു. അന്ന എന്ന പേരിൽ ഒരു സിനിമ മലയാളത്തിൽ പണ്ട് ഇറങ്ങുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും അത് ഇറങ്ങിയില്ല. 1994-95 കാലങ്ങളിലാണ് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടത്തിയത്. ജോഷി എന്ന മലയാളത്തിലെ പ്രമുഖ സംവിധായകൻ അരവിന്ദ് സ്വാമിയെയും മീനയെയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായി നിശ്ചയിച്ചാണ് സിനിമ പ്ലാൻ ചെയ്തത്. ഷിബു ചക്രവർത്തി അന്നത്തെ പ്രധാനപ്പെട്ട ഗാനരചയിതാക്കളിൽ ഒരാളായിരുന്നു. സംഗീതം നിർവഹിക്കാനായി ഔസേപ്പച്ചനും എത്തി. ആ ചിത്രത്തിലെ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങും പൂർത്തീകരിച്ചു. പക്ഷേ എന്തോ കാരണവശാൽ സിനിമ പുറത്തിറങ്ങിയില്ല. എന്നാൽ ഇന്ന് ആ പുറത്തിറങ്ങാത്ത സിനിമയിലെ പാട്ട് വളരെ ശ്രദ്ധേയമായി എല്ലായിടവും കേൾക്കുന്നുണ്ട്. യവനകഥയിൽ നിന്നു വന്ന ഇടയകന്യകെ എന്ന് തുടങ്ങുന്ന ആ ഗാനം മലയാളി മനസ്സുകളെ വളരെ സ്വാധീനിച്ചുകൊണ്ട് ഇപ്പോഴും എവിടെയും കേൾക്കാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ആ ഗാനത്തിന് ഇപ്പോൾ അത്ര പ്രചാരം വന്നത് എന്ന് ചോദിച്ചാൽ, മനോഹരമായ വരികൾ കൊണ്ടും അതിൻ്റെ അതിഗംഭീരമായ ചിട്ടപ്പെടുത്തൽ കൊണ്ടും ആലാപനം കൊണ്ടും മലയാള ഭാഷയിലെ മനോഹരങ്ങളായ പദങ്ങളെ കൃത്യമായി അടുക്കി വച്ചതും കൊണ്ടും കൂടിയാണ്. അടുത്ത കാലത്തായി മലയാളത്തിൽ ഇറങ്ങുന്ന മിക്ക സിനിമകളിലെയും ഗാനങ്ങൾ അത്രത്തോളമൊന്നും ശ്രദ്ധേയമാകുന്നില്ല. അങ്ങനെയൊരു കാലത്താണ് ഇത്ര മനോഹരമായ ഒരു ഗാനം പ്രേക്ഷകർക്കും കേൾവിക്കാർക്കും അവസരമുണ്ടായത്. അങ്ങനെ മനോഹരമായ ഒരു ഗാനം ഒരു സിനിമയിലൂടെ തിരിച്ചു വന്നപ്പോൾ പ്രേക്ഷക ലക്ഷങ്ങൾ അത് ഏറ്റെടുത്തു എന്ന് മാത്രം. നല്ലതിന് എല്ലാ കാലവും നിലനിൽപ്പുണ്ടാകും എന്നുള്ള പഴഞ്ചൊല്ല് ഇവിടെ അന്വർത്ഥമാകുന്നു. കാലാന്തരത്തിൽ ആ ഗാനം കൂടി നമുക്ക് കേൾക്കാം.

0: കാലാന്തരം
1: കാലാന്തരം തുടരുന്നു. കേരളത്തിൽ പലയിടത്തും ഉത്സവങ്ങളുടെ വരവാണ്. ആ ഉത്സവങ്ങൾക്ക് മുന്നോടിയായി ചില സ്ഥലങ്ങളിലൊക്കെ നാടകോത്സവങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു നാടകോത്സവത്തിൽ പ്രശസ്തമായ ഒരു നാടകം കാണാനിടയായി. അതിനെക്കുറിച്ച് പറയാതെ നിർവാഹമില്ല. ലോക നാടകരംഗത്തിന് മലയാളത്തിന്റെ തനതായ ധാരാളം സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടയാളാണ് NN പിള്ള. അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപെഴുതിയ ഡാം എന്ന നാടകം കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഡാമിന്റെ കഥ കിഴക്കൻ യൂറോപ്പിലെ ഒരു നാടോടിക്കഥയെ ഉപജീവിച്ച് എഴുതപ്പെട്ടതാണ്. അൽബർട്ട് കാമു എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ ഇതേ കഥയെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിൻ്റെതായ ഒരു നാടകവും എഴുതിയിട്ടുണ്ട്. അൽബർട്ട് കാമു ഈ നാടകത്തിലൂടെ മനുഷ്യന്റെ അസ്തിത്വത്തിലെ അസംബന്ധതയെ അന്വേഷിക്കുകയാണ്. NN പിള്ള ആ അസംബന്ധതയുടെ സാമൂഹികവും മനുഷ്യബന്ധപരവുമായ മുഖത്തെ ചോദ്യം ചെയ്യുന്നു. NN പിള്ളയുടെ നാടകങ്ങളെല്ലാം തന്നെ സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കപ്പെട്ട നാടകങ്ങളാണ്. ഡാം നാടകവും മനുഷ്യന്റെ ഉള്ളിലെ നീച സ്വഭാവങ്ങളെ പുറത്തു കാണിക്കുകയും എന്തുകൊണ്ട് അവർ ഇങ്ങനെയായി മാറുന്നു എന്ന് ചിന്ത കാണികളുടെ ഇടയിലേക്ക് വിട്ടുതരികയും ചെയ്യുന്നു. മനുഷ്യന്റെ സ്വാർത്ഥത, ചതി, വഞ്ചന തുടങ്ങിയ മനുഷ്യപ്രകൃതത്തിലെ ഇരുണ്ട വശങ്ങളെ നാടകീയമായി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സമീപനത്തിന് അനുയോജ്യരായ നടീനടന്മാർ ഈ നാടകത്തെ മെച്ചപ്പെട്ടതാക്കിയിരിക്കുന്നു. അൽബർട്ട് കാമ്യു തന്റെ നാടകത്തിൽ മനുഷ്യജീവിതത്തിന്റെ അസംബന്ധതകളെ കുറിച്ചാണ് പറയുന്നത്. ക്രോസ് പർപ്പസ് എന്നാണ് ആ നാടകത്തിന്റെ പേര്. ശ്രീ NN പിള്ള അത് തികച്ചും മലയാള ജീവിതത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് പുനർസൃഷ്ടിച്ചിരിക്കുന്നു. ആ പഴയകാലത്തിന്റെ സവിശേഷതകൾ അതേപടി പകർത്തിക്കൊണ്ടാണ് നാടകം തിരുവനന്തപുരം സചേതന ഇപ്പോഴും വളരെ നല്ല രീതിയിൽ വേദികളിൽ അവതരിപ്പിക്കുന്നത്. ആ മികച്ച കലാകാരന്മാർക്കും അതിന്റെ സംവിധായകനും പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ അംഗങ്ങൾക്കും പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. നാടകം പലപ്പോഴും പിന്തള്ളപ്പെട്ടു പോകുന്ന ഉത്സവപ്പറമ്പുകൾക്ക് ഈ നാടകം പുതിയ അവസരങ്ങൾ തുറക്കുന്ന ഒന്നാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുന്നു. മലയാള സിനിമയിൽ എക്കാലവും മികച്ച കൊമേഴ്സ്യൽ ചിത്രങ്ങൾ ധാരാളം സമ്മാനിച്ച ഉദയായുടെ പഴയ ഛായാഗ്രാഹകനായിരുന്നു TN കൃഷ്ണൻകുട്ടി. അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. ഉദയായുടെ ഉടമസ്ഥനായിരുന്ന പ്രശസ്ത സംവിധായകൻ കുഞ്ചാക്കോയ്ക്കൊപ്പം 15 സിനിമകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 1960 അദ്ദേഹം ഉദയ സ്റ്റുഡിയോയിൽ ജോലിക്കെത്തിയതാണ്. അവിടെ നിന്ന് ധാരാളം ചിത്രങ്ങൾക്ക് അദ്ദേഹം ക്യാമറ ചലിപ്പിച്ചു. പിന്നീട് ഹരിഹരന്റെ ആദ്യ ചിത്രമായ ലേഡീസ് ഹോസ്റ്റലിനും ക്യാമറ ചലിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ ഒട്ടേറെ പ്രശസ്തരായ സംവിധായകർക്കൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചു. ഉദയായുടെ പ്രശസ്ത ചിത്രങ്ങളായ ഉമ്മ, കാട്ടുതുളസി, ശകുന്തള അങ്ങനെയുള്ള സിനിമകൾക്കെല്ലാം ക്യാമറ ചലിപ്പിച്ചത് അദ്ദേഹമാണ്. മമ്മൂട്ടി ആദ്യമായി ഒരു സിനിമയിൽ വളരെ ചെറിയ ഒരു വേഷത്തിൽ അഭിനയിച്ചപ്പോൾ ആ ചിത്രത്തിന്റെയും ക്യാമറ ചലിപ്പിക്കാൻ ഭാഗ്യമുണ്ടായത് TN കൃഷ്ണൻകുട്ടിക്കാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നമ്മെ വിട്ടുപോയി. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാ കാലത്ത് മലയാള സിനിമയ്ക്ക് ശ്രദ്ധേയമായ ചലച്ചിത്രങ്ങൾ സമ്മാനിച്ച മികവുറ്റ ഒരു ടെക്നീഷ്യനെയും കലാകാരനെയും നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ ചലച്ചിത്രകാരനെ കാലാന്തരം സ്മരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമവും അർപ്പിക്കുന്നു. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് P. സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 8 ബുധനാഴ്ചകളിൽ രാവിലെ 9 കേൾക്കാം. നന്ദി, നമസ്കാരം.
2: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
3: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30-ാം വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
4: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
5: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
8: രണ്ടും ഒരുമിച്ചായാലോ?
7: ഒരുമിച്ച് കിട്ടാനോ?
8: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
7: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
9: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
10: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
11: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: 2.0 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ആത്രയാണ്. ഒട്ടനവധി തൊഴിലവസരങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. തിരുവനന്തപുരം സിഡിറ്റിൽ വിവിധ മാധ്യമ കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രാഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, ഇൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ വീഡിയോഗ്രാഫി, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നിവയാണ് കോഴ്സുകൾ. അവസാന തീയതി സെപ്റ്റംബർ 20. വിശദ വിവരങ്ങൾക്കായിട്ട് https://mediastudies.cidt.org. ഫോൺ നമ്പർ 9961419514. ചവറ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ സൗജന്യ എക്സ്കവേറ്റർ ഓപ്പറേറ്റർ പരിശീലനത്തിന് അപേക്ഷിക്കാം. 25 പേർക്കാണ് പ്രവേശനം. അപേക്ഷകർ +1 പരീക്ഷ വിജയിച്ചവരും 18 വയസ്സ് പൂർത്തീകരിച്ചവരുമായിരിക്കണം. പരിശീലന കാലാവധി 70 ദിവസം. സെപ്റ്റംബർ 20 അപേക്ഷിക്കണം. ഫോൺ നമ്പർ 8078980000. പട്ടികവർഗ വകുപ്പ് മുഖേന 2026-27 വർഷം +1 മുതൽ ഉയർന്ന ക്ലാസുകളിൽ പഠനം നടത്തുന്ന പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നതിന് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ 3.0 മുഖേന അപേക്ഷിക്കാം. ലംസം ഗ്രാൻഡ്, സ്റ്റൈഫൻഡ് തുടങ്ങിയ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി അർഹരായ പട്ടികവർഗ വിദ്യാർത്ഥികൾ ഇ ഗ്രാൻഡ്സ് 3.0 പോർട്ടലിൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ മുഖേന സെപ്റ്റംബർ 30 അപേക്ഷ സമർപ്പിക്കണം. കൊട്ടാരക്കര ശിശു വികസന പദ്ധതി ഓഫീസിന്റെ ആവശ്യത്തിലേക്ക് വാഹനം വാടകയ്ക്കെടുക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി സെപ്റ്റംബർ 23. ഫോൺ നമ്പർ 9995540164. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ 1 വർഷ കാലയളവിലേക്ക് സുരക്ഷാ ജീവനക്കാരെ നിയമിക്കുന്നതിന് ഏജൻസികളിൽ നിന്നും ദർഖാസ്ത് ക്ഷണിച്ചു. പ്രായപരിധി 60 വയസ്സ്. ദർഖാസ്തുകൾ സെപ്റ്റംബർ 17 ഉച്ചയ്ക്ക് 1 ആശുപത്രി സൂപ്രണ്ടിന് ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0474296008. കരുനാഗപ്പള്ളി, ശാസ്താംകോട്ട, പരവൂർ മുനിസിപ്പൽ കോടതികൾ പ്ലീഡർ ടു ഡു ഗവൺമെന്റ് തസ്തികളിൽ നിയമനം നടത്തുന്നതിനായി യോഗ്യരായ അഭിഭാഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ബാർ കൌൺസിലിന്റെ രജിസ്റ്റർ ചെയ്ത കുറഞ്ഞ 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള 60 വയസ്സ് പൂർത്തിയാകാത്ത അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ബയോഡേറ്റയും വയസ്സ്, യോഗ്യത, എൻറോൾമെന്റ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അപേക്ഷയോടൊപ്പം ഉള്ളടക്കം ചെയ്യണം. 3 കോടതികളിലുമായി പൊതുവെ 1 പാനലാണ് തയ്യാറാക്കുന്നത്. എന്നാൽ ഏതെങ്കിലും 1 പ്രത്യേക കോടതിയിലേക്ക് മാത്രം അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് അപേക്ഷയിൽ വ്യക്തമാക്കണം. അപേക്ഷകൾ സെപ്റ്റംബർ 20 വൈകിട്ട് 5 ജില്ലാ കളക്ടർ, ജില്ലാ കളക്ടറുടെ കാര്യാലയം, സിവിൽ സ്റ്റേഷൻ, കൊല്ലം 6901031 വിലാസത്തിൽ ലഭ്യമാകണം. ഫോൺ നമ്പർ 0474279473 അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്താ അവതരണം, ആങ്കറിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകും. ബിരുദം നേടിയവർക്കും +2 കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. പഠന കാലയളവിൽ മാധ്യമ സ്ഥാപനങ്ങൾ പ്രായോഗിക പരിശീലനവും ഇന്റേൺഷിപ്പ് അവസരങ്ങളും ലഭിക്കും. അവസാന തീയതി സെപ്റ്റംബർ 19. ഫോൺ നമ്പർ 9544498182. തൊഴിലവസരങ്ങൾ
1: അറിയുന്നതോടൊപ്പം സുവർണവസരം 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
0: വെൽക്കം ബാക്ക് ടു ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഇനി ഒട്ടനവധി തൊഴിലവസരങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടു പോകുന്നത്. തിരുവനന്തപുരം സംസ്ഥാന പോൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോ റെസ്റ്റോറന്റിലേക്ക് താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ ഫുഡ് ആൻഡ് ബിവറേജ് മാനേജറെ നിയമിക്കും. പ്രായ 35 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക്. യോഗ്യത: ഹോട്ടൽ മാനേജ്മെന്റ് ഡിപ്ലോമ അല്ലെങ്കിൽ ഹോട്ടൽ ആൻഡ് കാറ്ററിംഗ് മാനേജ്മെന്റ് ഡിഗ്രി. ബന്ധപ്പെട്ട മേഖലയിൽ 5 വർഷത്തെ മുൻപരിചയം നിർബന്ധം. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ സെപ്റ്റംബർ 26 വൈകിട്ട് 4 മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് കെപ്കോ DC പേട്ട തിരുവനന്തപുരം 6950224 വിലാസത്തിൽ ലഭിക്കണം. ഫോൺ നമ്പർ 0471246585. ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ഡോക്ടർമാരെ നിയമിക്കുന്നു. യോഗ്യത: MBBS ബിരുദവും DCMC രജിസ്ട്രേഷനും 1 പ്രവൃത്തി പരിചയവും. പ്രായപരിധി 2026 സെപ്റ്റംബർ 1 62 വയസ്സിൽ കവിയരുത്. അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 18 രാവിലെ ത്തിന് നടത്തുന്ന അഭിമുഖത്തിൽ ഹാജരാകണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0474276363. കൊട്ടാരക്കര ശിശു വികസന പദ്ധതി ഓഫീസിലെ ആവശ്യത്തിലേക്ക് വാഹനം വാടകയ്ക്കെടുക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. അവസാന തീയതി സെപ്റ്റംബർ 23. ഫോൺ നമ്പർ 9955401464. ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ കീഴിൽ ജില്ലയിലെ വിവിധ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തും. ഗൈനക്കോളജി, പീഡിയാട്രീഷ്യൻ, സർജൻ, അനസ്തെറ്റിക്സ്, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ. അസൽ സർട്ടിഫിക്കറ്റുകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം സെപ്റ്റംബർ 17 രാവിലെ 10 കൊല്ലം TB സെന്റർ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന ദേശീയ ആരോഗ്യ ദൗത്യം ഓഫീസിൽ നടത്തുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0474276363. ഇലക്ട്രോൺ വിവിധ മാധ്യമ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം, തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ടെലിവിഷൻ ജേർണലിസം, ഡിജിറ്റൽ മീഡിയ, സോഷ്യൽ മീഡിയ ജേർണലിസം, വാർത്താ അവതരണം, ആങ്കറിംഗ് തുടങ്ങിയ മേഖലകളിൽ പരിശീലനം നൽകും. ബിരുദം നേടിയവർക്കും പ്ലസ് ടു കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. പഠന കാലയളവിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ പ്രായോഗിക പരിശീലനവും ഇന്റേൺഷിപ്പ് അവസരങ്ങളും ലഭിക്കും. അവസാന തീയതി സെപ്റ്റംബർ 19. ഫോൺ നമ്പർ 9544958182. അപ്പോൾ നമുക്ക് കുറെ

91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ജി എം ട്രെയിനിയർ ഒഴിവ്, ദിവസവേതനം, ജിമ്മിൽ ഫിറ്റ്നസ് ട്രെയിനറായി ഒരു വർഷത്തെ പരിചയമുള്ള സർട്ടിഫൈഡ് പേഴ്സണൽ ട്രെയിനർ ആയിരിക്കണം. അഭിമുഖ തീയതി സെപ്റ്റംബർ 18, സ്ഥലം ഡിജിറ്റൽ സർവകലാശാല, തിരുവനന്തപുരം. ലബോറട്ടറി ടെക്നീഷ്യൻ, ബയോളജിക്കൽ ടെസ്റ്റിംഗ് ഒഴിവ് 1. യോഗ്യത അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെന്റ്, ഫിഷ് ബയോടെക്നോളജി, ഫിഷ് ജനറ്റിക് അക്വാകൾച്ചർ MM SSC അല്ലെങ്കിൽ ബയോടെക്നോളജിയിൽ മോളിക്കുലർ ബയോളജിയിൽ MSc. ലബോറട്ടറിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 35 വയസ്സിൽ കവിയരുത്. അപേക്ഷ ഫീസ് ഉണ്ട്. അപേക്ഷ തപാലിൽ അയക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 25 വൈകിട്ട് 4:30. ടെക്നിക്കൽ അസിസ്റ്റന്റ്, യോഗ്യത MSc ലൈഫ് സയൻസ്, ബിരുദം മൈക്രോ ബയോളജി, ബയോ കെമിസ്ട്രി, ഹ്യൂമൻ സൈക്കോളജി. അഭിമുഖ തീയതി സെപ്റ്റംബർ 23 രാവിലെ 9 മണി. സ്ഥലം സർവകലാശാല ഭരണകാര്യാലയം. ടെക്നീഷ്യൻ ഗ്രേഡ് എ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. യോഗ്യത ITA. പ്രായം 40 വയസ്സിൽ കവിയരുത്. അപേക്ഷ ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 23. ഓൺലൈനായി അപേക്ഷിക്കണം. https://uoc.ac.in. അസിസ്റ്റന്റ് പ്രൊഫസർ അറബ് 72 എണ്ണം, ഈഴവ തീയ ബില്ല 1, ഹിന്ദു നാടാർ 1. യോഗ്യത UGC മാനദണ്ഡങ്ങൾ പ്രകാരം. അഭിമുഖ തീയതി സെപ്റ്റംബർ 28 രാവിലെ. സ്ഥലം സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് കോൺഫറൻസ് ഹാൾ. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാത്രമുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: വെൽക്കം ബാക്ക് ടു ഇറേൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ടെക്നീഷ്യൻ ഗ്രേഡ് എ, മെക്കാനിക്കൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് യോഗ്യത, ITI പ്രായം 40 വയസ്സ്, 40 വയസ്സിൽ കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 23. ടെക്നിക്കൽ അസിസ്റ്റന്റ് ഈഴവ തീയ ബില്ല യോഗ്യത, MSc ലൈഫ് സയൻസ് ബിരുദം, മൈക്രോബയോളജി ആൻഡ് ബയോ കെമിസ്ട്രി, ഹ്യൂമൻ സൈക്കോളജി. അഭിമുഖ തീയതി September 23 രാവിലെ 9 മണി, സ്ഥലം സർവകലാശാല ഭരണകാര്യാലയം. ഡയാലിസിസ് ടെക്നീഷ്യൻ ഒഴിവ്. ഡയാലിസിസ് ടെക്നോളജിയിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡയാലിസിസ് ടെക്നോളജിയിൽ ബിരുദം. കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും. അഭിമുഖ തീയതി September 17, സ്ഥലം യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ, മണ്ണൂത്തി. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ ടെസ്റ്റിലേക്ക് ഒഴിവുണ്ട്. പ്രായം 18-36 ഇടയിൽ. യോഗ്യത VHSE, ECG ആൻഡ് ഓഡിയോ മെട്രിക്, DCVD 2 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ BCVT 4 വർഷത്തെ കോഴ്സ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് മുൻഗണന. വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം എത്തണം. അഭിമുഖം September 22 രാവിലെ 10:30 എറണാകുളം മെഡിക്കൽ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ. പാട്ടുകൾ കേൾക്കാം, തിരികെ വരാം.

തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നമ്മൾ നിരവധി അനവധി തൊഴിലവസരങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലെന്ന സ്വപ്നവുമായി നമ്മുടെ മുമ്പിൽ ഒത്തിരി അല്ലെ യുവാക്കളും യുവതികളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. ജോലിയുടെ മഹത്വം അത്ര വലുതാണ്. ഇനിയും ഒട്ടനവധി തൊഴിലവസരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. സ്പെഷ്യൽ ഹോമിൽ വനിതകൾക്ക് അവസരമുണ്ട്. വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്ലേറ്റ് നിർഭയ സെൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അതിജീവിതർ രാമവർമ്മപുരത്ത് ആരംഭിക്കുന്ന സ്പെഷ്യൽ ഹോമിൽ വിവിധസ്ഥകളിലേക്ക് ഒഴിവുണ്ട്. സെന്റ് ജോസഫ് അസോസിയേഷൻ ഫോർ മെന്റലിന്റെ ഹാൻഡിക്യാപ്പ് എന്ന എൻജിഒയുടെ ചുമതലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് ഒരു വർഷത്തെ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വനിതകൾക്ക് മാത്രമാണ് അവസരം. ഹൌസ് മാനേജർ യോഗ്യത MSW MA സൈക്കോളജി, സോഷ്യൽ വർക്കർ കം കേസ് വർക്ക് യോഗ്യത MSW MA സൈക്കോളജി, ഫുൾ ടൈം റെസിഡന്റ് വാർഡൻ യോഗ്യത ബിരുദം, സെക്യൂരിറ്റി യോഗ്യത SSLC, കുക്ക് യോഗ്യത 5ാം ക്ലാസ്, ആയ യോഗ്യത PDG, ക്ലീനിംഗ് സ്റ്റാഫ് 5ാം ക്ലാസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പാർട്ട് ടൈം MSW MA സൈക്കോളജി, സൈക്കാട്രിസ്റ്റ് പാർട്ട് ടൈം യോഗ്യത MD സൈക്കാട്രി, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ BEd DEd, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ RC രജിസ്ട്രേഷൻ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ ഡിപ്ലോമ ഇൻ വൊക്കേഷണൽ ട്രെയിനിങ്, നഴ്സിംഗ് സ്റ്റാഫ്, ജനറൽ നഴ്സിംഗ്, BSc നഴ്സിംഗ്, ഫിസിയോതെറാപ്പിസ്റ്റ് BPD, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് BOT എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്. പ്രായം 25 വയസ്സിന് മുകളിൽ, യോഗ്യത, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുക.

നമ്പർ 9495651 6509011. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

തിരികെ വരാം. ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. നല്ല പാട്ടൊക്കെ കേട്ട് നിങ്ങൾ ആസ്വദിച്ചിരിക്കുകയാണല്ലേ. അതിനോടൊപ്പം നമുക്ക് ഇനിയും ഒട്ടനവധി തൊഴിലവസരങ്ങൾ കൂടി പരിചയപ്പെടാം. സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ECG ടെക്നീഷ്യൻ ടെസ്റ്റ് ചെയ്യലേക്ക് ഒഴിവുണ്ട്. പ്രായം 18-36 ഇടയിൽ. VHSC ECG ആന്റി ഓഡിയോമെട്രിക് CCVD 2 വർഷത്തെ കോഴ്സ് അല്ലെങ്കിൽ BCVD 4 വർഷത്തെ കോഴ്സ്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ജോലി ചെയ്തവർക്ക് മുൻഗണന. വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം എത്തണം. അഭിമുഖം September 22 രാവിലെ 10:30 എറണാകുളം മെഡിക്കൽ സൂപ്രണ്ടിന്റെ കാര്യാലയത്തിൽ. എറണാകുളം ആയുർവേദ റിസോർട്ടിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട്. പ്രായപരിധി 55, പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. താമസ സൗകര്യവും മറ്റ് ആനുകൂല്യങ്ങളും ഫോട്ടോ സഹിതമുള്ള ബയോഡേറ്റ അയയ്ക്കുക. ഫോൺ നമ്പർ 09070720663333. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
3: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: വെൽക്കം ബാക്ക് ടു ഇതേ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. ഒട്ടനവധി തൊഴിലവസരങ്ങൾ നമ്മളിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. കോഴിക്കോട് കുന്ദമംഗലത്തുള്ള സെന്റർ ഫോർ വാട്ടർ റിസോഴ്സ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് പ്രോജക്ട് ഫെലോയുടെ ഒരുവിലേക്ക് വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. 6 മാസമാണ് ഇതിന്റെ പരിശീലനം. അതുപോലെ തന്നെ പ്ലാന്റ് ഫിസിയോളജി അഗ്രോണമിയിൽ സോഷ്യലൈസേഷനോടുകൂടിയ ബിരുദാനന്തര ബിരുദ ബോട്ടണി അഗ്രികൾച്ചർ. പ്രായം 36 വയസ്സിൽ കവിയരുത്. വാക്കിൻ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ തെളിയിക്കുന്ന രേഖകളും അസലും പകർപ്പ് സഹിതം September 18 രാവിലെ 9:30 അഭിമുഖത്തിന് ഹാജരാകണം. സ്ഥലം CNW RDM കുന്ദമംഗലം. വിശദവിവരങ്ങൾക്ക് www.cwrdm.kerala government.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ജൂനിയർ റിസർച്ച് ഫെലോ ഒഴിവ് 1. എച്ച്ആർഎയും യോഗ്യത MSc ഫിസിക്സും നെറ്റ് ഓർ ഗേറ്റ്. പ്രായം 28 വയസ്സിൽ കവിയരുത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി September 25. vijit.k@kannoorvn.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കുക. പാട്ടുകൾ കേട്ടിട്ട് തിരികെ വരാം.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
4: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
5: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് വിവിധ അസ്ഥികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 61 ഒഴിവുകളാണുള്ളത്. എഞ്ചിനീയർ 12, ഡെപ്യൂട്ടി മാനേജർ 38, മാനേജർ 9, സീനിയർ മാനേജർ 2. ഒഴിവുള്ള വിഷയങ്ങൾ സിവിൽ, മെക്കാനിക്കൽ, കെമിക്കൽ, എൻവയോൺമെന്റ്, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് MA, AI, ഡേറ്റാ സയൻസ്, AIT, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ഇലക്ട്രോണിക്സ്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, മെറ്റലർജി, മിനറൽ പ്രോസസിംഗ്, മിനറൽ ആൻഡ് മെറ്റലർജി ആൻഡ് മെറ്റീരിയൽസ്, എൻവയോൺമെന്റ്, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ അപ്മെന്റ്. യോഗ്യത 65% മാർക്കോടെ ബന്ധപ്പെട്ട വിഷയത്തിൽ BE, BTech, BSc. എഞ്ചിനീയർക്ക് 1 വർഷത്തെയും, ഡെപ്യൂട്ടി മാനേജർക്ക് 4 വർഷത്തെയും, മാനേജർക്ക് 8 വർഷത്തെയും, സീനിയർ മാനേജർക്ക് 12 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടാകണം. അപേക്ഷ ഓൺലൈനായി അയക്കണം. വിശദവിവരങ്ങൾക്ക് www.engineersinindia.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി September 25. ഇതോടുകൂടി റേഡിയോ ജംഗ്ഷൻ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: തേച്ചും എനിക്ക് ഉടുപ്പും പാന്റും ഇട്ടോണ്ടേ മദനൻ പോന്നോ.
1: തോക്ക് കണ്ടാ സർക്കാർ ആഫീസിലെ രണ്ട് വലിയ ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു.
0: അലിയാരാജന്റെ കടത്തെണ്ണ ചെന്നിരിക്കാനാ പാന്റും ഷൂട്ടും ഒക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ട് പോയത്.
1: കടത്തെണ്ണ ഇരിക്കുമ്പോ ആരെങ്കിലും എവിടെയെങ്കിലും പോവാനേ ഒന്ന് വിളിക്കും. ബൈക്കിലായാലും കാറിലായാലും അള്ളി പിടിച്ചാൽ കേറും.
0: കാപ്പി കുടിയും ഭക്ഷണവും സ്മാളടിയും ഒക്കെ അതുകൊണ്ട് അങ്ങ് നടക്കും. എത്ര നാളിങ്ങനെ കഴിയും?
1: ഏതോ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ഭാവിയെ കുറിച്ച് ഇന്ത്യയൊന്നും ഇല്ല. ഓരോ ദിവസവും എങ്ങനെങ്കിലും കഴിഞ്ഞു പോണം, അത്രയും കാര്യമുള്ളൂ.
0: ലളിത ജോലിക്ക് പോകുന്നത് കൊണ്ട് വീട് പട്ടിണിയില്ലാതെ പഴിയുന്നു. അവള് 10 ദിവസം കടപ്പലായി പോയാൽ എന്തോ ചെയ്യും.
1: ഏതല്ല സ്ഥാപനത്തിൽ അവനെ കൊണ്ട് നിർത്തിയതാ? ഊരെട്ടത്ത് ഉറച്ചിരിക്കത്തില്ലെന്ന്.
0: ശരീരം ഉയർത്താ ഷർട്ട് ചീത്തയാകത്തില്ലയോ?
1: അക്കണക്കിന് അവന്റെ ചേട്ടനായിരുന്നു ആലോചിച്ചു നോക്കി. ഏത് മണിക്ക് വിളിച്ചാലും പോകും. മഴയെന്നോ വെയിലെന്നോ ഒന്നും അവനൊരു പ്രശ്നവുമില്ല.
0: അയ്യോ മദനൻ ഇളയ കുഞ്ഞല്ലയോ, കൊഞ്ചിച്ച് വളർത്തതിന്റെ കുഴപ്പോ?
1: പിന്നെ ഈ നാട്ടിൽ മദനൻ മാത്രമേ ഉള്ളൂ ഇളയ കുഞ്ഞായിട്ട്.
0: പിന്നെ ഒരു ഗുണം മദനെ കൊണ്ടുണ്ട്, അത് പറയാതിരിക്കാനൊക്കത്തിൽ. ആരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്താൽ കൂട്ടിരിപ്പിനവൻ പോകും.
1: ആ അതാകുമ്പോഴേ രോഗി കിടക്കുന്ന കട്ടിന്റെ അപ്പുറത്തെ കട്ടിൽ കയറി കിടന്നാ മതിയല്ല.
0: ജോർജിന്റെ ഫാമിൽ സൂപ്പർവൈസറായിട്ട് പണിക്ക് പോയി. 2 ദിവസം നിന്നു. 3ാമത്തെ ദിവസമേ ആ പണിയും മതിയാക്കി ഇഞ്ഞു പോന്നു. ദാ വന്ന് കിടക്കുന്ന പ്രദീപ് നേതാവ്.
1: എടാ നിനക്കെതിരെ നാട്ടുകാരെല്ലാം കൂടെ ഒരു പരാതി എഴുതി കൊടുക്കാൻ പോവാ.
2: ആ കൊടുക്കാവാ, എങ്ങനെയെങ്കിലും പിടിച്ചൊന്ന് ജയിലിടിക്കാവൂ എന്നെ. സൂപ്പർ ഭക്ഷണവും കഴിച്ചിട്ട് സുഖമായിട്ട് അവിടെ കിടന്നൊന്ന് ഉറങ്ങണം.
0: ഞങ്ങള് കൊടുക്കുന്ന പരാതിയിൽ ജയിലിലൊന്നും കിടക്കേണ്ടി വരത്തില്ല, പോലീസ് സ്റ്റേഷനിൽ കിടക്കേണ്ടി വരും. അത്രേ ഉള്ളൂ.
2: എന്തു അമ്മാവി, എന്നെ ആയിട്ട് കുഴക്കാതെ കാര്യം പറ. എന്തേലും തെറ്റ് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാം.
0: എടാ ഇന്നലെ ഞങ്ങള് കടയടച്ചിട്ട് പോകുമ്പോ നിന്റെ വീട്ടിൽ വലിയ ബഹളം നടക്കുന്നത് കേട്ടു. അയലത്തുകാരാരേലും ശബ്ദമലിനീകരണം നടത്തിയതിന് കേസ് കൊടുത്താലോ? മെനക്കേടല്ലയോ?
2: ഓ അമ്മാവി, അത് കമ്മിറ്റി കൂടിയതാ.
1: ആ ഏറ്റ കമ്മിറ്റി കൂടല. ഇങ്ങനെ 4 ദിവസം കമ്മിറ്റി കൂടിയാലേ അയലത്തുള്ളവരുടെ ചെവി പൊട്ടി പോലോടാ.
0: അയ്യോ ബഹളം കേട്ടപ്പോ അടി ഉടനെ നടക്കുമെന്ന് വിചാരിച്ചു.
2: നാക്ക് വെച്ചുള്ള അടിയേ നടന്നിട്ടുണ്ട്. പിന്നെ ബഹളം ഉണ്ടായതിന്റെ കാരണം അറിഞ്ഞാ നിങ്ങൾ ഞെട്ടും. നമ്മുടെ മാവിന്റെ ഏത ബാബുവേ പാർട്ടി മാറാൻ ഒരു ശ്രമം നടത്തി.
1: ഏത് പാർട്ടിയിലോട്ട് മാറാനാണ് ശ്രമം നടത്തിയത്?
2: പണ്ട് നിന്ന ഞങ്ങളുടെ പാർട്ടിയിലോട്ട് വീണ്ടും ചെല്ലാൻ.
0: എന്നിട്ട് എടുത്തോ?
2: അതല്ലേ രസം. വണ്ടി ക്യൂലിയും ചെലവാക്കി തിരുവനന്തപുരത്ത് എന്ന നേതാവിനെ കണ്ട്. നേതാവ് പറഞ്ഞ അങ്ങേറെ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, പ്രാദേശിക നേതാവിനെ പോയി കാണാൻ.
1: അത് ന്യായമായ മറുപടിയാ. ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ ഒക്കത്തില്ല.
2: ബാബു പോയി പ്രാദേശിക നേതാവൻ മോഹൻദാസിനെ കണ്ട്. അവൻ പറഞ്ഞേ കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് വരെ അറിയിക്കാന്ന്.
0: അതും ന്യായമായ കാര്യമാ പറഞ്ഞത്.
2: അങ്ങനെ ഇന്നലത്തെ കമ്മിറ്റിക്ക് ആ വിഷയം ചർച്ചക്കെടുത്ത്. ബഹുഭൂരിപക്ഷം പേർക്കും ബാബുവിനെ തിരിച്ചെടുക്കാൻ താല്പര്യമില്ല.
1: ബാബുവിനെ അനുകൂലിച്ച് സംസാരിച്ചവരാരെങ്കിലും ഉണ്ടായിരുന്നോ?
2: ആ നമ്മുടെ രാജനും പിന്നെ തോട്ടുംപാത്തിയ ലൂയിസും. അവര് വന്നത് തന്നെ അടിച്ച് വിറ്റായിട്ട.
0: അത് ബാബു മേടിച്ചു കൊടുത്തതായിരിക്കും.
1: ഇതൊന്നുമല്ല രസം. ഇപ്പൊ നിൽക്കുന്ന പാർട്ടിക്കാർ അറിഞ്ഞാലേ ആ ബാബുവിനെതിരെ നടപടി എടുക്കുമല്ലോ.
0: എടുക്കണമല്ലോ.
2: ബാബുവിനെ ഒരു പാർട്ടിക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അമ്മാവാ. ഏത് പരിപാടി നടത്തിയാലും സ്റ്റേജ് കയറി അങ്ങിരിക്കണം. പ്രസംഗിക്കാൻ അറിയാവോ? അത് അറിഞ്ഞുകൂടാ. അവസാനം നമ്മള് ഗതി കെട്ട് നന്ദി പറയുന്നതിന് മാത്രം കയറ്റി അങ്ങ് വിടും.
0: സ്റ്റേജിലിരിക്കാൻ അത്ര ആഗ്രഹമാണെങ്കിലേ സ്റ്റേജിന്റെ സൈഡിലെ മൈക്കാരുണ്ടല്ലോ, അവിടെ ചെന്നൊരു കസേര ഇട്ടങ്ങ് ഇരിക്കാൻ പറയണം.
1: പൊതുപ്രവർത്തകനാകാനുള്ള യാതൊരു യോഗ്യത അവനില്ല. പെരുമാറാനും അറിയില്ല, പ്രസംഗിക്കാനും അറിയില്ല. പക്ഷെ സ്ഥാനം വേണം താനും.
0: സംശുദ്ധമല്ലാത്ത കർമ്മങ്ങൾ കാട്ടിയിട്ട് കിരീടം കിട്ടാൻ തലപൊക്കി നിൽക്കും.

0: നെല്ലും പതിരും.
1: ചേച്ചി
2: വിട്ടോ.

0: ആ വീട് പേര് നടന്നോണ്ടിരിക്കുന്നു.
1: മോനെ എന്നാണോ
0: മൂത്തപ്പോടെ കല്യാണം കഴിഞ്ഞില്ലേ?
1: ഞാനേ മോനെ
0: മോള് പഠിച്ചു കഴിഞ്ഞല്ലേ ഉള്ളു.
1: ഞായ
0: ചായ കുടി.

0: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
4: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട് കേൾക്കൂ. എന്റെ റേഡിയോ 91.2.

0: കുറച്ച് കായിറക്കി പീടിയെ ഒന്നുകൂടെ ഒന്ന് ഉഷാറാക്കിയ പഴയ പോലെ ഇനിയും നല്ല കച്ചവടം നടക്കുകയാണ്. പിന്നെ മാസാ മാസം കയ്യിന്ന് ഇങ്ങനെ പിറക്കണ്ടല്ലോ. ഓനെ ആലി, അനക്കെങ്കിലും ഇതൊന്ന് നോക്കി നടത്തിക്കൂ.
1: സോറി ഹംസപ്പ, നോ ഇൻട്രസ്റ്റ്.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് ഐശ്വര്യയാണ്. ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന് സുനാമി റെഡി അംഗീകാരം ലഭിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മോക് ഡ്രിൽ സംഘടിപ്പിച്ചു. 14, 15, 16 വാർഡുകളിലാണ് മോക് ഡ്രിൽ നടന്നത്. യുനെസ്കോയുടെ കീഴിലുള്ള ഇന്റർ ഗവൺമെന്റൽ ഓഷനോഗ്രാഫിക് കമ്മീഷൻ, ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്നതാണ് സുനാമി റെഡി പദ്ധതി. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അധ്യക്ഷയായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസിന്റെ മേൽനോട്ടത്തിലാണ് മോക് ഡ്രിൽ സംഘടിപ്പിച്ചത്. മോക് ഡ്രില്ലിന്റെ ഭാഗമായി മുന്നറിയിപ്പ് കൈമാറൽ, ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കൽ, അടിയന്തര പ്രതികരണ സംവിധാനം, വിവിധ വകുപ്പുകളുടെ ഏകോപനം എന്നിവയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പരിശോധിച്ചു. രാവിലെ 9:30 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് സുനാമി ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചതോടെയാണ് മോക് ഡ്രില്ലിന് തുടക്കമായത്. വിവരം താലൂക്ക് കൺട്രോൾ റൂമിലേക്കും ആലപ്പാട് പഞ്ചായത്തിലേക്കും പോലീസ്, അഗ്നിരക്ഷാസേന, റവന്യൂ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് തുടങ്ങി എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും കൈമാറി. ഇതോടെ ആലപ്പാട് വെള്ളനാതുരത്ത് ബീച്ച് പരിസരത്തിൽ നിന്നും പോലീസിന്റെ നേതൃത്വത്തിൽ ജനങ്ങളെ ഒഴിപ്പിച്ചു. ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങളുമായി അഗ്നിരക്ഷാസേനയും അടിയന്തരമായി സ്ഥലത്തെത്തി ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിൽ പങ്കാളികളായി. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയശ്രീയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ ജനപ്രതിനിധികളും ഒഴിപ്പിക്കൽ വേഗത്തിലാക്കാൻ മുന്നിട്ടിറങ്ങി. കടപ്പുറത്ത് നിന്നും ഒഴിപ്പിച്ചവരെ മുക്കുംപുഴ ദേവീക്ഷേത്രത്തിന് സമീപത്തുള്ള സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കിടപ്പു രോഗികളും ഗർഭിണികളും ഭിന്നശേഷിയുള്ളവരും വയോധികരുമടക്കം പ്രത്യേക പരിഗണനയും ശ്രദ്ധയും വേണ്ടവരെ അഗ്നിരക്ഷാസേനയുടെയും ആപ്തമിത്ര സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആംബുലൻസുകളിലേക്ക് മാറ്റി സ്ഥലത്തു നിന്നും ഒഴിപ്പിച്ചു. ആവശ്യമുള്ളവർക്ക് മെഡിക്കൽ സഹായം ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ പ്രവർത്തകരും സ്ഥലത്തെത്തിയിരുന്നു. വെള്ളനാതുരത്തിൽ നിന്നും ബോട്ട് മാർഗം പത്മനാഭൻ ജെട്ടിയിലേക്കും ഏതാനും ആളുകളെ മാറ്റി. പണ്ടാരത്തുരത്ത് ഗവൺമെന്റ് എൽ പി എസിൽ നിന്നുള്ള കുട്ടികളെയും പോലീസ്, അഗ്നിരക്ഷാസേനയും എത്തി ഒഴിപ്പിച്ചു. പ്രദേശത്തെ വീടുകളിൽ നിന്നുള്ള വളർത്തുമൃഗങ്ങളെയും ഒഴിപ്പിച്ചു. മോക് ഡ്രില്ലിന് ശേഷം ജനപ്രതിനിധികളും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും അവലോകന യോഗം ചേർന്നു. സുനാമി മുന്നറിയിപ്പുണ്ടാകുമ്പോൾ കൂടുതലായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ യോഗം വിലയിരുത്തി. കൊട്ടാരക്കര ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ കെടെക് സർട്ടിഫിക്കറ്റ് പരിശോധന പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം 16 മുതൽ 18 ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തും. 16 കാറ്റഗറി 1, 17 കാറ്റഗറി 2,

18 കാറ്റഗറി 3, 4 എന്നീ ക്രമത്തിലാണ് വിതരണം. കൂടുതൽ വിവരങ്ങൾക്കായി 04742454763 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടക്കുന്ന സബ്മിഷൻ ഓഫ് അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പദ്ധതി പ്രകാരം കാർഷിക യന്ത്രങ്ങളും ഉപകരണങ്ങളും വിളവെടുപ്പനന്തര വിള സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ ഉപകരണങ്ങളും യന്ത്രങ്ങളും സബ്സിഡിയോടെ ലഭിക്കും. വ്യക്തിഗത ഗുണഭോക്താക്കൾക്ക് 40 മുതൽ 50% വരെയാണ് സബ്സിഡി. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കുള്ള അപേക്ഷകളിൽ അർഹരായ അപേക്ഷകരുടെ എണ്ണം അനുവദിച്ചിട്ടുള്ള ലക്ഷ്യത്തേക്കാൾ കൂടുതലാകുന്ന സാഹചര്യങ്ങളിൽ ഓൺലൈൻ നറുക്കെടുപ്പിലൂടെ ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പ് നടത്തും. ലോട്ടറി നടപടികളുടെ തീയതി, സമയം, ഫലം എന്നിവ അഗ്രി മിഷനറി പോർട്ടൽ മുഖേന പ്രസിദ്ധീകരിക്കും. അപേക്ഷകർ ഓൺലൈനായി സെപ്റ്റംബർ 22 രാവിലെ 10 മുതൽ ഒക്ടോബർ 15 വൈകിട്ട് 5 വരെ http://agrimissionary.nic.in/index മുഖേന നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് അതത് കൃഷിഭവനുമായോ കൊല്ലം കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസറുമായോ ബന്ധപ്പെടാം. വിശദ വിവരങ്ങൾക്കായി 944630014 എന്ന നമ്പറിലോ 86606917173 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ അധികാര പരിധിയിൽ വരുന്ന കെടെക് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഫെബ്രുവരി 21, 23 തീയതികളിൽ പരീക്ഷ എഴുതി വിജയിച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയവരുടെ സർട്ടിഫിക്കറ്റ് വിതരണം സെപ്റ്റംബർ 17, 18, 19 തീയതികളിൽ പുനലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നടത്തും. മുൻവർഷങ്ങളിൽ കെടെക് പരീക്ഷ എഴുതി വിജയിച്ചിട്ടും സർട്ടിഫിക്കറ്റ് വാങ്ങാത്തവർ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റേണ്ടതാണെന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അറിയിച്ചു. ഹാൾ ടിക്കറ്റ് സഹിതം ഹാജരാകണം. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാതോർത്തുകൊണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമികോൺ ഇന്ത്യയുടെ അഞ്ചാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് രണ്ട് NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജനയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തറക്കല്ലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. സെമികോൺ ഇന്ത്യയുടെ അഞ്ചാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. 40-ലധികം രാജ്യങ്ങളിൽ നിന്നായി 600-ലേറെ പ്രദർശകരും 300-ലധികം കമ്പനികളും പരിപാടിയുടെ ഭാഗമാകും. കേരളത്തിലേക്കുള്ള നിക്ഷേപരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എറണാകുളത്ത് 2 NIA കോടതികൾക്കും ആരോഗ്യവകുപ്പിൽ 18 പുതിയ തസ്തികകൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി.
1: നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന നിക്ഷേപങ്ങൾക്ക് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്ന ഒരു വലിയ പദ്ധതിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. സരൾ കേരളം എന്നാണ് ഇതിന് പേര്. ഈ പദ്ധതി പ്രകാരം നിലവിലുള്ള 19 നിയമങ്ങളിൽ ഭേദഗതി വരുത്തും. രണ്ടാമത്, എറണാകുളത്ത് 2 എക്സ്ക്ലൂസീവായിട്ടുള്ള NIA കോടതി കൂടി സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തു. ആരോഗ്യവകുപ്പിൽ റേഡിയോഗ്രാഫർ Grade 2 18 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.
0: അർജന്റീനൻ ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ ഫ്ളാറ്റ്, ചാനൽ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ പരിശോധന ആരംഭിച്ചത്. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. അതേസമയം നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജ നയം പുതുക്കി നിശ്ചയിക്കുകയാണ്. ഒക്ടോബറിൽ പുതിയ വൈദ്യുതി പ്ലാൻ ഉണ്ടാക്കും. NTPCയുമായി ചർച്ച നടത്തിയെന്നും ദീർഘകാല ഹ്രസ്വകാല കരാറിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ടെങ്കിലും പവർ കട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഇന്ന് മുംബൈയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി ഒരു സംഘം ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. സപ്ലൈകോ 1-ാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30-ന് സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിൽ ഇനിയും 20,000-ത്തോളം പേരാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. രജിസ്റ്റർ ചെയ്യാനുള്ള കർഷകർ 30-ന് മുൻപ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് മാത്രമാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുക. കർഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സപ്ലൈകോ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. കഴിഞ്ഞ ദിവസം സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയും ആയിട്ടുണ്ട്.
0: രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പ്രാതിനിധ്യം പ്രോത്സാഹിപ്പിക്കുക, മാലിന്യത്തിൽ നിന്നും സമ്പത്തിലേക്കുള്ള സംരംഭങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് അടുത്ത മാസം 17 വരെ തുടരുന്ന പരിപാടിയുടെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രെയ്റ്റ് സ്റ്റേഷനാണ് ഇത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്കു കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി കഴിഞ്ഞ രണ്ടു മാസക്കാലമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ ആറന്മുള വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ.
4: വള്ളസദ്യയിൽ 553 സദ്യകളാണ് നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. വെള്ളപ്പൊക്കം മൂലം 4 ദിവസം സദ്യ മുടങ്ങിയിരുന്നു. 20 സദ്യാലയങ്ങളിലായി 16 സദ്യ കോൺട്രാക്ടർമാർ സദ്യ ഒരുക്കി. KSRTCയുടെ ബജറ്റ് ടൂറിസം ഒരുക്കിയ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി 17,500 പേർ സദ്യയിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കുമാർ നിർവഹിച്ചു.
0: പാലാ നഗരസഭാ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ബിജു മാത്യൂസ് വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 വോട്ടുകൾ ലഭിച്ചു. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ മാലാപ്പ് ചെമ്പൊട്ടിക്കുന്നിലെ കുടക്കല്ലുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2800 വർഷം പഴക്കമുള്ളതാണ് ഈ കുടക്കല്ലുകൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: മഹാശിലായുഗ കാലത്തെ ശവസംസ്കാര രീതികളാണ് കൂടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും. ചെമ്പോട്ടിക്കുന്നിൽ 7 കൂടക്കല്ലുകളാണ് കണ്ടെത്തിയത്. കൂടക്കല്ലുകൾ മൂടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ തൊപ്പിക്കല്ലും മുടിക്കല്ലും മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പെരിഗമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിലാണ് 5 കൂടക്കല്ലുകൾ ഉണ്ടായിരുന്നത്. സംരക്ഷണ പ്രവർത്തികൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ശേഷിപ്പുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തു വകുപ്പ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോക്കോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി തിരഞ്ഞെടുത്തത്. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യന്റെ ആരോഗ്യത്തിനും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സ്ഥിരതയ്ക്കും അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആന്റ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ എന്നിവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 393 പോയിന്റ് ഉയർന്ന് 74,394 നിഫ്റ്റി 127 പോയിന്റ് നേട്ടത്തിൽ 23,245 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,12,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമിക്കോൺ ഇന്ത്യയുടെ 5 പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജനയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തുറക്കല്ലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനും ഇലക്ട്രോണിക്സ് ആന്റ് ഐടി മന്ത്രാലയവും സംയോജിച്ച് സംഘടിപ്പിക്കുന്ന സെമിക്കോൺ ഇന്ത്യ പ്രദർശനമേളയുടെ 5ാം പതിപ്പാണിത്. യുപിഐ വഴി നടത്തുന്ന ഏതു തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ. MDR എന്നത് സർക്കാരോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ പിരിക്കുന്ന തുകയല്ലെന്നും യുപിഐ സംവിധാനത്തിന്റെ പ്രവർത്തനത്തിനും വികാസനത്തിനുമായി ബാങ്കുകൾക്കും പേയ്മെന്റ് ആപ്പ് സേവനദാതാക്കൾക്കുമാണ് ഇത് വീതിച്ചു നൽകുന്നതെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പരിഷ്കരിച്ച യുപിഐ MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപക നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനായി 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായും സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 30 രൂപ യൂണിറ്റിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: NTPC ആയിട്ട് ചർച്ച നടത്തി, NCPL ആയിട്ട് ചർച്ച നടത്തി, ഹിമാചൽ ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ചർച്ച നടത്തി. 10 രൂപയ്ക്ക് മീതെ പോകാൻ പാടില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ സീലിംഗ് കൂടി നമുക്കുണ്ട്. അതിന്റെ മീതെ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ താഴെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവർകട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിലേക്ക് എത്താൻ പറ്റും. 1 ഒക്ടോബർ അടുത്ത മൺസൂൺ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനുണ്ട്. പുതുക്കിയ ഒരു പവർ പോളിസി, ഒരു വൈദ്യുതി നയം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും.
0: സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 1 ഒക്ടോബർ വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛത ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ഗാന്ധി ജയന്തി ദിനമായ 2 ഒക്ടോബർ ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും നടക്കും. ഏക് പേട് മാക്കേ സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടീലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി 2 ഒക്ടോബർ കേന്ദ്ര സർക്കാർ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. 31 ഒക്ടോബർ വരെ തുടരുന്ന ശുചീകരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP രാജ്യമെമ്പാടും നാളെ മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വരും തലമുറയ്ക്കായി സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താൻ നിത്യജീവിതത്തിൽ പ്രകൃതി സൌഹൃദ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓസോൺ പാളിയുടെ സംരക്ഷണം വീടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും ലോക ഓസോൺ ദിനത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആഘോഷിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി നാളെ 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്.
3: കരകൌശല വസ്തുക്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി സാധ്യത ഉറപ്പുവരുത്താനും പിഎം വിശ്വകർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സ്റ്റൈപ്പൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവയും പദ്ധതിയിലൂടെ നൽകിവരുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് പിഎം വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഗുണഭോക്താക്കൾക്ക് പിഎം വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ഐഡി കാർഡും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മരപ്പണി, സ്വർണ്ണപ്പണി തുടങ്ങിയ 18 പരമ്പരാഗത തൊഴിൽ വിഭാഗങ്ങളിലുൾപ്പെട്ട 18 മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറ, ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖല, വർദ്ധിച്ചുവരുന്ന സാങ്കേതിക ശേഷി എന്നിവ വളർച്ചയ്ക്ക് പിന്തുണയേകുമെന്നും IMF വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്നതിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യയെന്നും IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക് പറഞ്ഞു. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തി ന്യൂസിലൻഡ് പാർലമെന്റ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനും തീരുവകളിൽ സാരമായ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും. പ്രതിപക്ഷ അംഗങ്ങളുടെ അടക്കം പിന്തുണയോടെയാണ് നിയമം പാസാക്കിയത്. കയറ്റുമതിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ഉടൻ ലഭിക്കുമെന്നും വ്യാപാര കരാർ ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും ന്യൂസിലൻഡ് വാണിജ്യമന്ത്രി ടോസ് മക്ലേ പറഞ്ഞു. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലൻഡ് വിപണിയിൽ തീരുവാരഹിത പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധ്യമാകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഭൂട്ടാനിലെത്തും. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. മുൻമാസം ഇത് 55.4%. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. മക്കയ്ക്ക് സമീപം ഹൂതി വിമതർ വിക്ഷേപിച്ച ഡ്രോൺ സൌദി വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടു. 2017 ശേഷം മക്കയ്ക്ക് നേരെ ഹൂതികൾ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണ ശ്രമമാണിത്. അതേസമയം മക്കയെ ലക്ഷ്യം വച്ചായിരുന്നില്ല ആക്രമണമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് 3,000 രൂപയിൽ നിന്ന് 6,000 രൂപയായി ഉയർത്തി ഡൽഹി സർക്കാർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനു പുറമെ ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികൾക്കായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവ്വഹിക്കും. UPI വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. 1 മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
1: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

ഗ്രഹദാം.

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഒരു നാടിന്റെ സംഗീതം എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2 ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇൻ റേഡിയോ 91.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ ദി സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 4 മണിയായിരിക്കുകയാണ്. നിങ്ങൾക്കൊപ്പം ഞാൻ ഇവിടെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളൊക്കെ കേൾക്കുവാനും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പാട്ടുകളൊക്കെ വിളിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുവാനും വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് വായിച്ചോളൂ 954-47-00-912 എന്ന നമ്പറിലേക്ക്. അപ്പോഴേക്ക് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാതുകൾക്ക് ഇമ്പമേക്കുന്ന പാട്ടുകളെല്ലാം കേട്ടിട്ട് തിരികെ എത്താട്ടോ.
2: കറക്കും തളിക, ഇത് മനുഷ്യരെ കറക്കും തളിക.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ ഇതേ നമ്മുടെ ഫസ്റ്റ് മെസ്സേജിലേക്ക് പോകാല്ലേ. ഹായ് ഗാനമഞ്ജരി, രാജി രാജനാണ്, കോഴിക്കോട് സൗത്ത് കരുനാഗപ്പള്ളിയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് റൺവേ എന്ന മൂവിയിലെ പുലരിയിൽ ഒരു പൂത്തിങ്കൾ എന്ന ഗാനം വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് ശ്രീ ധർമ്മക്ഷേത്രം ശാസ്താനട സപ്താഹമാണെന്നും സപ്താഹ ദിന ആശംസകളും ഈ ഒരു പാട്ട് ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ ചേച്ചി, എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. നമസ്കാരം, കൗരവർ എന്ന സിനിമയിലെ മാരിക്കുളിരിൽ നീല തുളസി എന്ന പാട്ട് കേൾപ്പിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഗിരീഷ് ഏട്ടനാണ് എരമല്ലൂരിൽ നിന്നും. എന്തായാലും ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: അങ്ങനത്തെ ഗിരീഷ് ഏട്ടന്റെയും രാജ ചേച്ചിയുടെയും രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നമ്മൾ മടങ്ങിയെത്തിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളതും പാട്ടുകൾ വെച്ചു തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് പ്രിയമുള്ളവർക്കായിട്ട് പാട്ടുകളൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യുവാൻ വേഗം വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 954-7000912 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോയാലോ. പള്ളിത്തേരുണ്ടോ ചതുരംഗ കളമുണ്ടോ എന്ന ഗാനം വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് സുനിൽ ചേട്ടനാണ് പള്ളിമണ്ണിൽ നിന്നും. 1989 പുറത്തിറങ്ങിയ മഴവിൽ കാവടി എന്ന സിനിമയിൽ നമ്മുടെ ജി വേണുഗോപാൽ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. രാജീവ് ചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചോദിച്ചിട്ടുള്ള പാട്ട് ഇനിയൊരു പ്രണയകഥ എന്ന പടത്തിൽ എം ജി അണ്ണൻ, ചിത്രചേച്ചി എന്നിവർ പാടിയ ഹരിചന്ദ്രത്തിൻ ഗന്ധമുള്ള പെണ്ണെ എന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ രണ്ട് പാട്ടുകളും വീണ്ടും ബാക്ക് ടു ബാക്ക് കേൾക്കാം. അപ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളെല്ലാം കേൾക്കാനായിട്ട് വേഗം വിളിച്ചോളൂ. 954-7000-902 എന്ന നമ്പറിലേക്ക്. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും തിരികെ എത്താം കേട്ടോ.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
2: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിൾ, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ചരിയിലേക്ക്.

0: വൺസ് അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനം മെൻസിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും പാട്ടുകൾ വെച്ച് തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പോൾ ഇതേ നമ്മുടെ കോളർ ഇവിടെ ലൈനിലുണ്ട്, ആ ഒരു കോളിലേക്ക് പോവുക. ഹലോ, ഗുഡ് ഈവനിംഗ് പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം.
0: ഹലോ, ഗുഡ് ഈവനിംഗ്. അജി ചേട്ടാ, എന്ത് ചെയ്യുകയാണ്?
1: ഞാൻ രണ്ടാഴ്ച കൊണ്ട് വിളിക്കൊന്നും കിട്ടുന്നില്ല.
0: അയ്യോ, ഇവിടെ ലൈൻ ബിസി ആയോണ്ടായിരിക്കും കേട്ടോ.
1: ലൈൻ ബിസി ആയോണ്ടാണ് മനസ്സിലായി.
0: ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് മറ്റേ നമ്മുടെ ഉഷാ ഉദിപ്പിന്റെ റംബാഹോന്നുള്ളൊരു പാട്ടുണ്ടല്ലോ.
0: ആ, സൂപ്പർ പാട്ടാണ്. ആർക്ക്
1: വേണ്ടിട്ടാണ്? അപ്പുറത്തെ കൊച്ചി അത് കഴിഞ്ഞ ആഴ്ച തൊട്ടേ എന്തൊക്കെ പറയാ മാമാ മാമ അത് പറ ഞാൻ പറഞ്ഞു മക്കളെ വിളിച്ചാൽ കിട്ടുന്നില്ല.
0: പേര് പറഞ്ഞോളൂ.
1: അവളുടെ പേര് നവമി.
0: ഓക്കെ, അപ്പൊ എന്തായാലും നവമിക്ക് വേണ്ടിട്ട് നമുക്ക് റംബാ ഹോയ് പാട്ടങ്ങ് കേൾക്കാം അല്ലേ?
1: ഓക്കെ.
0: ഇനി മറ്റൊരു മെസ്സേജ് കൂടി നോക്കാം. വിനു ആണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹായ് ഐശ്വര്യ, കൊല്ലത്തു നിന്നും വിനുവാണ്. എനിക്ക് സാഗരം സാക്ഷി എന്ന മൂവിയിലെ കരയാതെ കണ്ണുറങ്ങ് എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ അജിച്ചേട്ടനും വിനുവിനും വേണ്ടിയിട്ട് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളും എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പാട്ടുകളൊക്കെ വിളിച്ച് ഡെഡിക്കേറ്റ് ചെയ്യാം. നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളും കേൾക്കാം. 9544700091 എന്ന നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചാലും ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാലും മതി കേട്ടോ.

0: ഇഷ്ടമുള്ള എല്ലാ പാട്ടുകളും കേട്ടുകൊണ്ട് ഈ ഒരു വൈകുന്നേരം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. കൂടെയുള്ളതും പാട്ടുകളൊക്കെ വെച്ച് തരുന്നതും നിങ്ങളുടെ പ്രിയമുള്ള ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് നേരെ അങ്ങ് പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, സുഖമായിരിക്കുന്നോ? മണപ്പള്ളിയിൽ നിന്ന് മാളുവാണ്. ഗോദ എന്ന സിനിമയിലെ പൊന്നിൻ കണിക്കുന്ന എന്ന പാട്ട് വെച്ച് തരണേ എന്റെ അനിയന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മാളു, നമുക്ക് എന്തായാലും ആ ഒരു പാട്ട് കേൾക്കാം. മാളുവിന്റെ പാട്ടിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് സുനിൽ എന്നാണ്.
0: ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുക?
1: ഞാൻ നമ്മുടെ ആലുംകടവ്.
0: ആലുംകടവ്, എന്തൊക്കെയാണ് ചേട്ടാ വിശേഷം ഉള്ളത്?
1: ഓ, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇപ്പൊ ഇനി വരാൻ പോകുന്ന 28 ആവണമല്ലേ, അതിന്റെ ഒരു ചെറിയ വിശേഷങ്ങൾ
0: ആണല്ലേ. അപ്പൊ കാളയൊക്കെ കിട്ടാൻ പോകുന്നുണ്ടോ?
1: കാള കാണാൻ പോകും, മോന് ഭയങ്കര ഇഷ്ടമാണ് കാണാനെ. പ്രോഗ്രാം കാളമൂട്ടിലേക്ക് വൈകുന്നേരം നിങ്ങൾ എല്ലാ ദിവസവും തിരുവാതിര, അത് തന്നെ
0: ഉണ്ടല്ലോ.
1: ഐശ്വര്യയുടെ പരിപാടി സൂപ്പർ ആവുന്നുണ്ട്.
0: ആണോ? ഓക്കെ,
1: ഐശ്വര്യ നല്ല പ്രോഗ്രാം.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടാ വെച്ച് തരേണ്ടത്?
1: എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, നവശക്തി എന്നാ പേര് ഗ്രൂപ്പിന്റെ പേര്. ഇന്ന് അതവർക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഒന്ന് മുതൽ നാല് വരെ പഠിച്ച സ്കൂൾ ഗ്രൂപ്പ്.
0: അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടിട്ടാണ്
1: എല്ലാ 61 അംഗങ്ങളുണ്ട്. 61 അംഗങ്ങൾ നവശക്തി എന്നാ പേര്.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഫ്രണ്ട്ഷിപ്പിന്റെ വല്ല പാട്ടാണ്?
1: നല്ലൊരു താരാട്ട് പാട്ടായിക്കോട്ടെ. പിൻഗാമി എന്ന് പറയുന്ന ഒരു ചിത്രം ഉണ്ടല്ലേ, മനസ്സിൻ മടിയിലെ ആ പാട്ട്.
0: ഓക്കെ, ഞാൻ വിചാരിച്ചു ഫ്രണ്ട്ഷിപ്പിന്റെ പാട്ട് വല്ലതും ആയിരിക്കും ചോദിക്കുന്നതെന്ന്. എന്താണ് ഈ ഒരു പാട്ട് ചോദിക്കാൻ കാരണം?
1: അല്ല, എനിക്ക് പൊതുവെ താരാട്ട് പാട്ടുകളെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ് അത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ,
0: വിളിച്ചാൽ വളരെയധികം സന്തോഷം. പിന്നെ പ്രോഗ്രാംസ് ഇഷ്ടപ്പെടുന്നു എന്ന് ഫീഡ്ബാക്ക് പറഞ്ഞതിലും അതിലേറെ സന്തോഷം കേട്ടോ. സുനിൽ ചേട്ടനും മണപ്പള്ളിയിലെ മാളുവിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളും പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 7001

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
3: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
5: ബജാജ് ടൂ വീലറുകൾക്ക് 3,000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2,000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
4: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: വൺസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുനിൽ ചേട്ടന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കേട്ട പാട്ട് മാനത്തെ വെള്ളിത്തേർ എന്ന സിനിമയിലെ പാട്ടായിരുന്നു കേട്ടോ. മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്, അവർക്കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? അഫ്ല, എവിടുന്നാണ്?
1: കരുനാഗപ്പള്ളി.
0: എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്? ചായക്ക് കുടിച്ചോ? പിന്നെ മറ്റു വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പറയാനായിട്ട്?
1: പ്രത്യേകിച്ചൊന്നുമില്ല.
0: സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഉമ്മി, വാപ്പി, ഞാന്, അനിയൻ, ഉമ്മയുടെ ഉമ്മ, ഉമ്മയുടെ വാപ്പി.
0: ഓക്കെ. പഠിക്കുകയാണോ അഫ്ല?
1: പഠിക്കുക.
0: എത്രാം ക്ലാസ്സിലാണ്?
1: 8-ല്.
0: 8-ാം ക്ലാസ്സില്. ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: ഈ
0: ഒരു പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്?
1: റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. എന്തായാലും നമുക്ക് പാട്ട് കേട്ടുകളാ കേട്ടോ. വിളിച്ചാൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കുക. മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ, ഗുഡ് ഈവനിങ്, സുഖമായി ഇരിക്കുന്നു, ചായ കുടിച്ചോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. മെസ്സേജ് അയച്ചിട്ടുള്ളത് സൽമാനാണ്. സൽമാൻ ഈ ചായ കുടിച്ചില്ല, പക്ഷേ സുഖമായിട്ടിരിക്കുന്നു, സൽമാനും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ചോദിച്ചിട്ടുള്ള പാട്ട് മുത്തുച്ചിപ്പി പോലെ എന്ന പാട്ടാണ് കേട്ടോ. തട്ടത്തിൻ മറയത്ത് എന്ന സിനിമയിലെ അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ആ ഒരു പാട്ടും കേട്ടിട്ട് വീണ്ടും

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എനച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനിൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം 8 റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: ഓക്കെ, വൺസ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദി അഫ്ലയുടെ ഡെഡിക്കേഷനുള്ള പാട്ടാണ് നമ്മൾ കേട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റു മെസ്സേജുകളിലേക്കും കോളുകളിലേക്കും ഒക്കെ പോകാം. ഹായ്, ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, എനിക്കൊരു പാട്ട് വേണം. എന്തിരൻ എന്ന സിനിമയിലെ കിളിമഞ്ചാരോ എന്ന പാട്ടാണ് വെച്ച് തരേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് മൈനാഗപ്പള്ളിയിൽ നിന്നും ശ്രീകുട്ടിയാണ്. ശ്രീകുട്ടിയുടെ പാട്ട് എന്തായാലും നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോളർ കൂടിയുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ് പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
2: ഹലോ,
1: പറഞ്ഞോളൂ, ഗുഡ് ഈവനിങ്, ആരാണ് സംസാരിക്കുന്നത്? ഷജിക്ക, എന്തൊക്കെയാണ് വിശേഷമുള്ളത്?
2: സുഖമായിട്ട് വിശേഷം, ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഇപ്പം സുനിലിന്റെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് മലയാളി പെണ്ണെ നിന്റെ മനസ്സെന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, നമ്മുടെ ദിലീപിന്റെ ഒരു
1: പാട്ടം സിനിമയിലെ പാട്ടാണ്.
2: അത് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, എനിക്കും ഒപ്പം ബാക്കിയുള്ള എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി.
1: ഓക്കെ ചേട്ടാ, എന്തായാലും പാട്ട് കേൾക്കാട്ടോ.
2: ശരി, വരും.
1: ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിൾ മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നീ ഇതെന്ത് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതും ഇല്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്കും മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചി രഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
2: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എന്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
7: യെസ് ഗൈസ്, അഗെയിൻ ബാക്ക് ടു എന്റെ റേഡിയോ 91.2. രേഷ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പമുള്ളതും പാട്ടുകൾ വെച്ചു തരുന്നതും നിങ്ങളുടെ പ്രിയമുള്ള ഐശ്വര്യ കെട്ടിയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ്, ഗുഡ് ഈവനിങ് ഐശ്വര്യ. എനിക്ക് പരിണയം എന്ന മൂവിയിലെ 5 ശരങ്ങളും എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ഷംസീന ചേച്ചിയാണ് കേട്ടോ. നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടി മനോഹരമാക്കിയൊരു പാട്ടാണ് ചേച്ചി ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ചേച്ചിയുടെ പാട്ടിനോടൊപ്പം തന്നെ മറ്റൊരു ശ്രോതാവ് കൂടെ ലൈനിലുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
8: നന്ദു.
7: നന്ദു, ഏത് പാട്ടാണ് നന്ദുവിന് ഇന്ന് വേണ്ടത്? ഉണ്ട്. ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ചോദിക്കുന്നത്? ഓക്കേടാ, നമുക്ക് പാട്ട് കേട്ടിട്ട് തിരികെ എത്താട്ടോ. വിളിച്ചതിൽ വളരെയധികം സന്തോഷം. വീണ്ടും വിളിക്കുക. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം മെസ്സേജ് അയച്ചോളൂ. വിളിച്ചോളൂ 9544704091 എന്ന നമ്പറിൽ.

0: 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുകയാണ്. യെസ് വൺസ് അഗെയിൻ ബാക്ക് ടു എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്, പാട്ടുകളൊക്കെ വെച്ച് തരാനായിട്ട്. അപ്പോൾ ദേ ഒരു പാട്ട് ചോദിക്കാനായിട്ടും വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ടും മറ്റൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? അതെ, ഐശ്വര്യാണ്, പറഞ്ഞോളൂ ചേട്ടാ.
1: ആ, എനിക്ക് ഒരു വേണുഗോപാൽ പാടിയ ഒരു പാട്ടുണ്ട്, എന്റെ സ്വപ്നങ്ങൾ കൊണ്ട് തീർത്തൊരു മന്ദിരം.
0: ഓക്കെ ചേട്ടാ, നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാട്ടോ. മറ്റൊരു മെസ്സേജ് കൂടി നോക്കാം. ഹായ്, സുഭാഷ് ആണ് കായംകുളത്തിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. കരിമാടിക്കുട്ടൻ എന്ന മൂവിയിലെ ഇന്നലകൾ ഇന്നലകൾ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കരിമാടിക്കുട്ടൻ എന്ന സിനിമയൊക്കെ നമുക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെന്റ് വരുന്ന, എത്ര എത്ര റിപ്പീറ്റ് കണ്ടാലും മതി വരാത്തൊരു സിനിമയാണ്. അതിലെ പാട്ടുകളായാലും അങ്ങനെ തന്നെയാണ്. സുഭാഷ് ചേട്ടനു വേണ്ടിയിട്ടും മുഹമ്മദ് ചേട്ടനു വേണ്ടിയിട്ടും നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.

തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഒപ്പമുള്ളതും പാട്ടുകൾ വെച്ചു തരുന്നതും നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. ഒരു ശ്രോതാവ് കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? സുനിൽ ചേട്ടാ, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി അല്ലേ? പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോ ചേട്ടൻ എന്താ, സുഖായിട്ടിരിക്കുന്നോ? എന്തോ ഒരു വയ്യായ്മ ഉണ്ടല്ലോ സൗണ്ടില്, എന്ത് പറ്റി? ഓക്കെ, ഇപ്പൊ ഓക്കെ ആയിട്ടിരിക്കുന്നോ? ഹെൽത്ത് ഒക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് വേണ്ടിയിട്ട് വെച്ച് തരേണ്ടത്? 28-ാം പ്രമാണിച്ച് ഏത് പാട്ടാണ് വേണ്ടത്? അമ്പലമില്ലാതെ അൽത്തറയിൽ വാഴും, ആ പാട്ടാണ്. ഓക്കേട്ടോ, ചേട്ടന്റെ പാട്ടിനോടൊപ്പം തന്നെ ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് മറ്റൊരു നല്ല പാട്ടോടുകൂടി ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ചിട്ടാണോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്. അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാഗപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
2: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ ഇപിഎഫ് പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25,000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ ഇപിഎഫ് പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.
0: സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എറണാകുളത്ത് 2 പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസങ്ങളിലായി നടക്കുന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ദ ഗവൺമെന്റ് അനൗൺസസ് ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും, സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കണം. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടുകൂടി പ്രോജക്ടുകൾ.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കും. ഒരു മാസം നീളുന്ന പരിപാടികളിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും അണിനിരക്കും. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതു ഇടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. ചലച്ചിത്ര മേഖലയിൽ 5 ദശാബ്ദങ്ങളായി നൽകിവരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന വർദ്ധന പാക്കേജ് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടാനും മന്ത്രി നിർദ്ദേശം നൽകി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. കന്നി ഒന്നായ നാളെ രാവിലെ 5 മണി മുതലാണ് പൂജകൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: തന്ത്രി കണ്ഠരബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന ദീപം തെളിച്ചു. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ 18-ാം പടി കയറി ദർശനം നടത്താൻ ഭക്തജനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കന്നിയൊന്നായ നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച് പാളയം വഴി ശംഖമുഖത്താണ് ഘോഷയാത്ര സമാപിക്കുക. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22-ന് മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലും ചാനലിന്റെ കൊച്ചി ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിന്റെ ന്യൂസ് റൂമിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടെ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വസതിയിൽ SIT നടത്തിയ പരിശോധനയ്ക്കിടെ 43 ലിറ്റർ വിദേശ മദ്യവും 7 ലിറ്റർ വൈനും കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് തുടർ നടപടികൾ ആരംഭിച്ചു. വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയ പ്രഥമ അധ്യാപക ചുമതല വഹിക്കുന്ന കാഴ്ചയില്ലാത്ത അധ്യാപകൻ ബി വിനോദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. വിദ്യാലയത്തിൽ മുൻപ് പ്രഥമ അധ്യാപക ചുമതല വഹിച്ചിരുന്ന ലീന സി ലംബോദരനെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈൽ മത്സ്യം ഇനി CMFRI പേരിൽ അറിയപ്പെടും. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടെത്തിയ മീനിന് അരിയോസോമ CMFRINSE എന്ന നാമകരണം ചെയ്തു. CMFRIയിലെ ഗവേഷകരാണ് ഇത് പുതിയ ഇനം ഈൽ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 333 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയും ഗ്രാമിന് 14,065 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. 7 വള്ളസദ്യകളാണ് ഇന്ന് നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവന്നത്. ലക്ഷദ്വീപ് കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. EPF പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
3: ആകാശവാണി വാർത്താ വീക്ഷണം. ബ്രിക്സ് ഡൽഹി പ്രഖ്യാപനം. ലോകക്രമത്തിൽ പുതിയ ചരിത്രമെഴുതി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയേൽ. ലോക സമ്പദ്വ്യവസ്ഥയിലും ആഗോള രാഷ്ട്രീയത്തിലും വികസ്വര രാജ്യങ്ങളുടെ നിർണായക പങ്കാളിത്തവും സ്വാധീനവും വ്യക്തമാക്കിക്കൊണ്ടാണ് ന്യൂഡൽഹിയിലെ 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി അവസാനിച്ചത്. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര രംഗത്തെ സമീപകാല പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ആഗോള വെല്ലുവിളികൾ സംയുക്തമായി നേരിടുന്നതിനും സമ്മേളനം പ്രാധാന്യം നൽകി. പുതിയ അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂട്ടായ്മയുടെ വ്യാപ്തി വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ സമത്വവും സുസ്ഥിരതയുമുള്ള ആഗോള സാമ്പത്തിക വ്യവസ്ഥ പടുത്തുയർത്താനും ബഹുധ്രുവ ലോകക്രമം ശക്തിപ്പെടുത്താനുമാണ് ഉച്ചകോടി ലക്ഷ്യം.

0: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: പാട്ടും വിശേഷങ്ങളും ഇനി ഒരൊറ്റ ഫ്രീക്വൻസിയിൽ ഇന്റർ റേഡിയോ 91.

0: നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തോളും.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: പാട്ടും വിശേഷങ്ങളുമായി ഇനി നിങ്ങളുടെ കാതോരം ഇന്റർ റേഡിയോ 91.2.

0: നാം മനുഷ്യരോട് എപ്പോഴും പറയാറുള്ളതാണ്, ഒരുപാട് പൊങ്ങാതട, താഴെ വന്നേ ഉള്ളൂ സമ്മാനം, അല്ലെങ്കിൽ നീ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണ്, നീ യാഥാർത്ഥ്യമുള്ള മനുഷ്യനാക് എന്നൊക്കെ പറയാറുള്ളതാണ്. ചിലപ്പോഴൊക്കെ അത് അനിവാര്യവുമാണ്. ചിലരെക്കുറിച്ചൊക്കെ ചിലരൊക്കെ ചില കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അങ്ങനെയൊക്കെ നാം പറഞ്ഞു പോകും. പക്ഷെ ഒരു കാര്യം നാം മറന്നുപോകരുത്, ചിലപ്പോഴൊക്കെ അൺറിയലിസ്റ്റിക് ആകേണ്ടത് അനിവാര്യമാണ്. യാഥാർത്ഥ്യബോധം വെടിയുന്ന ചില ഭ്രാന്തൻ സ്വപ്നങ്ങളുണ്ടല്ലോ, ചില ഭ്രാന്തൻ ചിന്തകൾ, അത് നമ്മെ ചിലയിടത്തൊക്കെ കൊണ്ടെത്തിക്കാറുണ്ട്. ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യരുടെ ജീവിതം ആകെ എടുത്തു നോക്കിയാൽ അവർ ചിലതൊക്കെ ഭ്രാന്തമായി ചിന്തിച്ചതുകൊണ്ടാണ് ചില ഉത്തരങ്ങൾ കിട്ടിയത്. അവർ വല്ലാതെ റിയലിസ്റ്റിക് ആയി പോയിരുന്നെങ്കിൽ അൺറിയലിസ്റ്റിക് ആകുന്നതിലൂടെ നാളെ കിട്ടേണ്ട ചില ഉത്തരങ്ങൾ കിട്ടാതെയായി പോകുമായിരുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമല്ലേ? താഴേക്ക് വീണതിനെ അതൊരു യാഥാർത്ഥ്യമാണ്, എന്തിനു ഞാൻ മറിച്ച് ചിന്തിക്കണമെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ എന്തുകൊണ്ടതിന്റെ കാരണമെന്ന് ഒരിക്കലും കണ്ടെത്താനാകുമായിരുന്നില്ല. മുകളിലേക്ക് പോകുന്നതിനെ വീണ്ടും മുകളിലേക്ക് എങ്ങനെ വിടാം, അല്ലെങ്കിൽ താഴേക്ക് മാത്രം വരുമ്പോൾ മുകളിലേക്ക് വിടാനാവില്ലേ എന്ന ചോദ്യം അക്കാലത്ത് ആദ്യം ചോദിച്ചപ്പോൾ അത് അൺറിയലിസ്റ്റിക് ആയിരുന്നിരിക്കാം. പക്ഷേ പിന്നീടത് യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിൽ നാം കാണുന്നില്ലേ? അതുപോലെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ അൺറിയലിസ്റ്റിക് ആകേണ്ടതുണ്ട്. അതെല്ലാ മേഖലയിലും, ബിസിനസ്സിലാകട്ടെ, ജീവിതത്തിലാകട്ടെ, കുടുംബത്തിലാകട്ടെ, ചില യാഥാർത്ഥ്യങ്ങളുടെ വേലിക്കെട്ടുകൾക്ക് അപ്പുറത്തേക്ക് കടന്നിരുന്നും ചിന്തിക്കുമ്പോൾ ചില ഉത്തരങ്ങൾ കിട്ടും. അവിടെ ആ അൺറിയലിസ്റ്റിക് ചിന്തകൾ യാഥാർത്ഥ്യങ്ങളെ തന്നെ പുനർനിർവചിക്കുന്നതിന് കാരണമാവുകയും ചെയ്യും. അങ്ങനെ ആകുന്നതും വട്ടെന്ന് മാത്രം പറഞ്ഞങ്ങ് അപഹസിക്കാനാവില്ല, അതിലും ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നേരുന്നു, ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. എന്നും എപ്പോഴും എവിടെയും കൂട്ടായി റേഡിയോ 91.2.

ഖദിജ, കൺമണി നീ കരം പിടിച്ച ഖദിജ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.